0: Om Namah Shivaya. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. Om Namah Shivaya.
1: നിശ്ചല തത്വത്തിനെ നമ്മളുടെ സ്വരൂപം തന്നെ നിശ്ചലമാണ്. ആ നിശ്ചല തത്വത്തിലേക്ക് നമ്മളെ നയിക്കാനാണ് ഈ സത്സംഗമൊക്കെ. നമ്മളിൽ രണ്ട് തത്വം കാണാം, ഒന്ന് സചലം, ഒന്ന് നിശ്ചലം. സചലമായിട്ടുള്ളത് മനസ്സ്, നിശ്ചലമായിട്ടുള്ളത് ഞാൻ സ്വരൂപം. നമ്മളുടെ ശ്രദ്ധ സദാ സചലമായിട്ടുള്ളതിലാണ്. മനസ്സ് ശരീരം പുറത്തു കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ അത് മുഴുവൻ ഉപനിഷത്താണ്. അതൊന്നും പുറത്തു കൊണ്ടുവരാൻ പാടില്ല എന്നൊന്ന് ബാൻ ചെയ്തു, അതൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. എത്രയോ ആയിരം വർഷം പഴക്കമുള്ള തോലുകളിൽ എഴുതിയിട്ട് ഭരണിയിലിട്ട് മൂടി വച്ചിരിക്കുകയാണ് തോമസ്. അതാണ് ഇവര് ഡൗട്ടിംഗ് തോമസ് എന്നൊരു ചൊല്ല് തന്നെ ഇംഗ്ലീഷിലുണ്ട്. അദ്ദേഹം ജ്ഞാനിയായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് ഈ തത്വം മുഴുവൻ ക്രിസ്തു പറഞ്ഞിരുന്നു അത്രേ. അതിലൊരിടത്ത് ക്രൈസ്റ്റ് പറയണു എന്താണ് തത്വം ചോദിക്കുന്നു, അതിനെ ക്രിസ്തു പറയണു മൂവ്മെന്റ് ആൻഡ് റെസ്റ്റ്. മൂവ്മെന്റ് എന്താണ്? അഹങ്കാരം മുതൽ ശരീരം വരെ പ്രപഞ്ചത്തിൽ കാണുന്നതൊക്കെ മൂവ്മെന്റ് ആണ്. റെസ്റ്റ് എവിടെ ഉണ്ട്? ഇതില് റെസ്റ്റേ ഇല്ല, ഇത് അനുസ്യൂതം റൊട്ടേറ്റിംഗ് ടോപ്പാണ്, ചലിച്ചുകൊണ്ടേയിരിക്കും. റെസ്റ്റ് എവിടെ ഉണ്ട്? അതിനൊക്കെ പുറകെ ചെന്ന് നമ്മളുടെ സ്വരൂപത്തിൽ നോക്കിയാൽ ആ റെസ്റ്റ് ഇപ്പൊ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. രണ്ടും ഒരേ സ്ഥലത്ത് നിൽക്കണു. ചലാചല നികേതശ്ചയതിര് യാദൃച്ഛികോഭവേത്. ഇവിടെ പാദാചാര്യർ പറയുന്നു ചലാചല നികേതൻ, ജ്ഞാനി ചലാചല നികേതനാണ്. ശരീരം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും, മനസ്സ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരുന്നാലും, ലോകത്തിൽ എന്തൊക്കെ കാര്യം ചെയ്തുകൊണ്ടിരുന്നാലും അചലമായിട്ട് നിൽക്കണു ഉള്ളില്. അകമേക്ക് അചലതത്വം, പുറമേക്ക് സചലതത്വം. അപ്പൊ ആ അചലതത്വമാണ് ദക്ഷിണാമൂർത്തി. അചലതത്വത്തിനെ അറിഞ്ഞിട്ട് സചലതത്വത്തിൽ നമ്മൾ എന്തൊക്കെ വ്യവഹാരം ചെയ്താലും ഒന്നും തടസ്സമില്ല, യാതൊന്നും തടസ്സമില്ല. യു വിൽ ബിക്കം എൻ ഒറിജിനൽ പേഴ്സൺ. ആ അചലത്തിനെ തൊട്ടിട്ട് സചലത്തിൽ ഏതവസ്ഥയിൽ, ഗൃഹസ്ഥനായിട്ടോ ഏത് സ്ഥിതിയിൽ, വലിയ ജോലി ചെയ്തുകൊണ്ട് എന്ത് പ്രാരബ്ധം അനുസരിച്ച് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഇതൊന്നും ഈ ജീവനെ സ്പർശിക്കില്ല, ബാധിക്കില്ല, ദുഃഖിപ്പിക്കില്ല. ആ സചലത്തിനെ തൊട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ ബാധിക്കും. അചലത്തിനെ, ആ അചലത്തിനെ കാണിച്ചു തരികയാണ് ഇവിടെ ആചാര്യസ്വാമികൾ. പക്ഷെ ആ അചലത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഈ സചലത്തിൽ നിന്നുമാണ്. കാരണം നമുക്ക് അറിയുന്നത് സചലമാണ്, നമുക്ക് പരിചയമുള്ളത് ഈ സചലമാണ്, പരിചയമുള്ളത് ഈ പ്രപഞ്ചമാണ്, വിശ്വമാണ്. ഈ വിശ്വം മാത്രം ഉണ്മയാണ്. അയം ലോകോ നാസ്തി പറയിതി മാനി പുനഃപുനഃ വശമാപദ്യത്തേമേ. യമൻ നചികേതസിനോട് പറയുന്നു, കുഞ്ഞെ ഈ ലോകം മാത്രമാണ് ഉണ്മ, ഇതിൽ കൂടുതൽ ഒന്നും ഇല്ലാന്ന് ധരിച്ചിരിക്കുന്നു മഠയൻ വീണ്ടും വീണ്ടും എന്റെ അടുത്ത് വന്നും പോയും കൊണ്ടിരിക്കും. യമരാജധാനിയിലേക്ക് സീസൺ ടിക്കറ്റാണ്. അപ്പോ ഈ വിശ്വം നമുക്ക് മുമ്പിൽ കാണപ്പെടുന്നു, വിശ്വം അറിയപ്പെടുന്നു. ഈ അറിയപ്പെടുന്നതിൽ നിന്നും അറിയുന്നവനിലേക്ക് ഉള്ള ജേർണി, അത് ആദ്യപടിയായിട്ട് വിശ്വത്തിനെ നമ്മളുടെ ശ്രദ്ധയെ സദാ ഇതിങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സത്സംഗത്തിലേക്ക് വന്നൂടെ വരണം, പക്ഷെ ഞങ്ങളുടെ പ്രാരബ്ധം എന്തൊക്കെ കാര്യങ്ങൾ നടക്കണു, കുടുംബ പ്രശ്നങ്ങള്, ശാരീരിക പ്രശ്നങ്ങള്, അതൊക്കെ ഇരിക്കട്ടെ. അതൊക്കെ അതെന്തിന് നിങ്ങളെ തടസ്സം ചെയ്യണം? അത് ആർക്കാ ഇല്ലാത്തത്? ഭഗവാൻ അവതാരം ചെയ്തപ്പോ പോലും ഭഗവാൻ അതൊക്കെ അനുഭവിച്ചു കാണിച്ചു. ഭഗവാൻ അവതാരം ചെയ്താലും ശരീരത്തിന്റെ തലത്തില് മനസ്സിന്റെ തലത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുകയേ ഇല്ല, ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ തീർത്തിട്ട് വേണം ഞാൻ ആത്മവിചാരം ചെയ്യാൻ എന്ന് വെച്ചാൽ ഈ ജന്മത്തിൽ ഒന്നും സാധിക്കാൻ പോണില്ല. സമുദ്രത്തിന്റെ കരയിൽ അലയൊക്കെ ഒന്ന് അടങ്ങിയിട്ട് ഞാൻ കുളിക്കാന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന അലയൊന്നും അടങ്ങുകയില്ല, അവസാനം സുനാമി വരും, നമ്മളെ തന്നെ പൊക്കിക്കൊണ്ടു പോകും. അല്ലെ, അടങ്ങുകയേയില്ല. ഈ വിശ്വം അത് നമ്മുടെ എനർജിയെ ഇങ്ങനെ സക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ വേദാന്തത്തിന് ലോകം കള്ളമാണ്, ഇല്ലാത്തതാണ് എന്ന് പറയാൻ ഉദ്ദേശമേയില്ല. അത് ഉദ്ദേശമേ അല്ല. ലോകത്തിനെ കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതും വേദാന്തത്തിന് ഉദ്ദേശമല്ല. കാരണം എല്ലാം ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്നതാണ്. അല്പം ചിന്തിച്ചാൽ ഇത് ഇൻഎക്സ്പ്ലിക്കബിൾ ആണ്. ഇതിന് പോയിട്ട് ആരെങ്കിലും മഹാത്മാക്കൾ എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ടിരിക്കോ? ഉള്ളതാണ്, ഇല്ലാത്തതാണ്, അനിർവചനീയം, ഇതിനെക്കുറിച്ച് പറയണമെന്നേ ഉദ്ദേശമില്ല. പിന്നെ എന്തിനതിനെക്കുറിച്ച് പറയണു എന്ന് വെച്ചാൽ, നീ ചോദിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ പറയണത്. ഈ ചോദിക്കുന്ന ആൾക്ക് വേണ്ടിയാണ് ഈ ഉത്തരം. രണ്ടു തരത്തിലുള്ള ആളുകളാണ്. ഒരു തരത്തിലുള്ള ആൾ, എങ്ങനെയെങ്കിലും ഈ ലോകത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ ജിജ്ഞാസ അടങ്ങണം. അല്ലെങ്കിൽ പോയി നോക്കണം, നമ്മളുടെ ആധുനിക ശാസ്ത്രം നോക്കൂ, പോയിക്കൊണ്ടേയിരിക്കണം. അനുസ്യൂതം വേസ്റ്റിംഗ് എനർജി, സ്കാറ്ററിംഗ് എനർജി, ഡിസിപ്പേറ്റിംഗ് എനർജി. കാര്യമായിട്ട് നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കാവുന്ന എനർജി മുഴുവൻ പുതിയ പുതിയ ഗ്രഹങ്ങൾ കണ്ടുപിടിക്കുന്നതും പുതിയ പുതിയ പ്ലാനറ്റ്സിലേക്ക് പോകാനുള്ള യാത്രയും സ്പേസ് മുഴുവൻ ദുഷിപ്പിച്ചിരിക്കുകയാണ്. ഓരോ ഉപഗ്രഹങ്ങളെ വിട്ടിട്ട് ഇനിയിപ്പോ ടൂറ് പോവാനുള്ള ഏർപ്പാടും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നട്ട് ബോൾട്ട് പൊട്ടിപ്പോയ വാതിലും ഒക്കെ ചുറ്റിക്കൊണ്ടിരിക്കുക മുകളിൽ സാറ്റലൈറ്റ്സിന്റെ. പോകാൻ കഴിയാതെ ജിജ്ഞാസ. ഈ ജിജ്ഞാസ എന്ന് പറയുന്നത് ഒരു പവറാണ്, ഒരു എനർജിയാണ്, ഊർജമാണ്. അതിങ്ങനെ പുറമേക്ക് ഇങ്ങനെ തുപ്പിക്കൊണ്ടേയിരിക്കുകയാണ്. ആചാര്യന്മാർ ആദ്യം കണ്ടു ഇതിനെ എങ്ങനെയെങ്കിലുമൊക്കെ നിരോധം ചെയ്യണം. ചെറിയ കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യും? വളരെ എളുപ്പത്തിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാം. എങ്ങനെ ലോകം എങ്ങനെ വന്നു? കുട്ടികൾ ചോദിക്കും. കുട്ടികളുടെ അടുത്ത് എന്തു പറയാ? ബ്രഹ്മാവ് ഒരു ദിവസം താമരയുടെ മേലെ ഇരുന്നു. ഇരുന്നപ്പോ ഭഗവാൻ പറഞ്ഞു ലോകം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ബ്രഹ്മാവ് സങ്കല്പിച്ചു ലോകം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഓ. എഫക്ട് എന്താന്ന് വെച്ചാൽ അത് ഉണ്മയാണോ കള്ളവാണോന്നല്ല, ഈ കുട്ടിയുടെ ഉള്ളിൽ ജിജ്ഞാസാരൂപത്തിൽ പൊന്തി വന്ന ഒരു ചിത്തവൃത്തി അടങ്ങി. ആചാര്യന്മാര് നമ്മളുടെ ഋഷികൾ ആരും പുറമേക്ക് എക്സ്പ്ലനേഷന് ഇമ്പോർട്ടൻസേ കൊടുത്തില്ല. അവര് നിങ്ങളെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഈ പുരാണ കഥകൾക്കൊക്കെ എന്തർത്ഥം? എന്തർത്ഥം? അർത്ഥം എന്താന്ന് വെച്ചാൽ അത് കേൾക്കുമ്പോ എനിക്കൊരു ആനന്ദം ഉണ്ടാവുണ്ടല്ലോ, ആ ആനന്ദം തന്നെ അർത്ഥം. അതിന് യുക്തി വിചാരണം ചെയ്യാൻ പോയിട്ടൊന്നും കാര്യമില്ല. ആനന്ദം തന്നെ അർത്ഥം. ആ ആനന്ദം ഉണ്മയാണല്ലോ. ഫാക്ച്വൽ ആയിട്ട് ഇപ്പൊ അമേരിക്കയിൽ നടന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ ആകപ്പാടെ ടെൻഷൻ ആയിട്ട് ഇപ്പൊ എന്ത് പ്രയോജനം? ഫാക്ച്വൽ ആയിട്ട് നടന്നതാണ്. അപ്പൊ ഈ പ്രപഞ്ചം മുമ്പിൽ കാണപ്പെടുന്നു. കാണപ്പെടുന്ന പ്രപഞ്ചം നമ്മളുടെ എനർജിയെ സക്കിയതുകൊണ്ടേയിരിക്കുന്നുണ്ട്. പ്രപഞ്ചം, നമ്മളുടെ ശരീരം, നമ്മളുടെ മനസ്സ്, ഇത് നമ്മളുടെ ഉള്ളിൽ എനർജി എന്ന് വെച്ചാൽ അറ്റൻഷൻ ആണ് എനർജി. ശ്രദ്ധ, ശ്രദ്ധ എന്ന് പറയുന്ന ഒരേ ഒരു മൂലധനമേ നമുക്കുള്ളൂ. ആ ശ്രദ്ധ എന്നുള്ളതിനെ നമ്മള് ശരീരത്തിലും മനസ്സിലും ലോകത്തിലും ഉപയോഗിച്ചാൽ അവിടെ പോയി പോകും. അതിനെ അത് എവിടുന്ന് പൊന്തിയോ ആ മൂലത്തിൽ ഉപയോഗിച്ചാൽ നമ്മൾ ആത്മസാക്ഷാത്കാരം നേടും. ഒരേ ഒരു സാധനമേ ഉള്ളൂ. അതിനെ ഇങ്ങോട്ട് ഉപയോഗിക്കണോ ഇങ്ങോട്ട് ഉപയോഗിക്കണോ എന്നുള്ളത് നമ്മളുടെ കയ്യിലിരിക്കണം. പക്ഷെ നമ്മളെ അത് നമ്മളുടെ ആന്തരികമായ പ്രയോജനത്തിന് അനുമതിക്കാതെ ഈ ശരീരവും മനസ്സും ലോകവും വലിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ആകർഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തെങ്കിലും വിധത്തിലൊരു ജിജ്ഞാസ ഉണ്ടാക്കിയിട്ട്, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ, അപ്പൊ എന്തെങ്കിലും വിധത്തിൽ ഈ ജിജ്ഞാസ ശമിച്ചാ വേണ്ടില്ല. പക്ഷെ ബുദ്ധി അധികം വളർത്തിയ ആളുകൾക്ക് ഈ ജിജ്ഞാസ ചെറിയ കഥകൾ കൊണ്ടൊന്നും ശമിക്കില്ല. അപ്പൊ അവർക്ക് എന്ത് വേണം, ബുദ്ധിയുടെ തലത്തിൽ വന്ന് എക്സ്പ്ലനേഷൻ ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോഴാണ് പറയുന്നത് ഈ ലോകം വാസ്തവമല്ല. നമ്മുടെ മനുഷ്യയുടെ ഒരു ഭക്തൻ ചോദിച്ചു, എന്താ ഭഗവാൻ ഈ വേദാന്തികൾ ലോകം ഉണ്മയല്ല ഉണ്മയല്ല എന്ന് പറയണത്, എന്താ കാരണം? നീ ഉണ്മയാണെന്ന് പറയണത് കൊണ്ട് തന്നെ അങ്ങനെ പറയണത്. നീ ഉണ്മയാണോ ഉണ്മയാണോ, അത് വാസ്തവം വാസ്തവം എന്ന് പറയണം, അതുകൊണ്ട് തന്നെ അത് വാസ്തവമല്ല എന്ന് പറയണം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞങ്ങൾ മിണ്ടേ ഇല്ല. ഹു ഈസ് കൺസേൺ, അത് എന്തു വേണമെങ്കിൽ ആവട്ടെ, അത് നമ്മളുടെ എനർജിയെ ഊറ്റിക്കുടിക്കുന്നത് കൊണ്ട്, വറ്റിക്കുടിക്കുന്നത്, വറ്റിയെടുക്കുന്നത്, ഡ്രെയിൻ ഔട്ട് ആവുന്നത് കൊണ്ട് നമ്മൾ. അതുകൊണ്ടാണ് ആദ്യം ശ്രദ്ധയെ അതിൽ നിന്ന് എടുക്കൂ. ശ്രദ്ധയെ അവിടെ കൊണ്ടുപോയി പതിപ്പിച്ചാൽ ഈ ജന്മത്തിലൊന്നും അധ്യാത്മ ജീവിതം നടക്കില്ല. ഈ വിശ്വം വിശ്വം, ഈ വിശ്വം എവിടുന്ന് വന്നു, വിശ്വത്തിന്റെ സ്വരൂപം എന്താണ്, ഇതാണ് സദാ എക്സ്പ്ലനേഷൻ. ആ ചിന്തയെ എവിടുന്ന് വന്നു, അനന്തമായ സ്പേസ്, ഇതിനൊക്കെ എവിടെയാ, ഇതൊക്കെ എവിടെ പ്രതിഷ്ഠിതമായിട്ട് നിൽക്കണു, അതിനുള്ള ഉത്തരമാണ് ആദ്യത്തെ ശ്ലോകം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യൻ ആത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യത് സാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ഓരോ ശ്ലോകത്തിന്റെ അവസാനം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ആ ഗുരുമൂർത്തിക്ക് നമസ്കാരം. ഗുരുമൂർത്തിക്കുള്ള അജക്റ്റീവാണ് ദക്ഷിണാമൂർത്തി എന്നുള്ളത്. ഇവിടെ ദക്ഷിണാമൂർത്തിയായിട്ടിരിക്കുന്ന ഗുരുമൂർത്തി, ആ ഗുരുവിന് നമസ്കാരം. ദക്ഷിണമൂർത്തി, ദക്ഷിണാമൂർത്തിയായി സദാ ജ്ഞാനപ്രസരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗുരുവിനെ നമസ്കരിക്കുന്നു. തസ്മൈ, തസ്മൈ എന്ന് വെച്ചാൽ രണ്ടർത്ഥം, അവനായിക്കൊണ്ടെന്നൊരർത്ഥം, പിന്നെ അതിനായിക്കൊണ്ടെന്നൊരർത്ഥം. അതായത് എന്തിന്, ഓരോ ശ്ലോകത്തിലും പറയുന്ന ആ തത്വം എന്റെ ഉള്ളിൽ പ്രകാശിക്കാനായിക്കൊണ്ട് ആ ദക്ഷിണാമൂർത്തിക്ക് ഞാൻ നമസ്കരിക്കുന്നു. ഇനി പറയാൻ പോകുന്ന ഓരോ ശ്ലോകത്തിലും പറയുന്ന തത്വം, ആ സത്യം, ആ വസ്തുസ്ഥിതി എനിക്ക് പ്രകാശിച്ച അനുഭവത്തിൽ വരാനായിക്കൊണ്ട് ആ ദക്ഷിണാമൂർത്തിയെ ഞാൻ നമസ്കരിക്കുന്നു. തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമഃ ഇദം ശ്രീ ദക്ഷിണാമൂർത്തയെ. എന്താണ് ആദ്യത്തെ ശ്ലോകത്തിലെ വിഷയം എന്ന് വെച്ചാൽ, വിശ്വം, വിശ്വമാണ് വിഷയം. അന്വയ വ്യതിരേക മാർഗം എന്ന് പറയും. ആദ്യം വ്യതിരേക മാർഗമാണ്. വ്യതിരേകം എന്താന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ പോവൽ, പുറമേ നിന്നും അകമേക്ക് പോവൽ വ്യതിരേകം, അകമേ നിന്നും പുറമേക്ക് വരൽ അന്വയം, തള്ളി തള്ളി തള്ളി തള്ളി പോകൽ വ്യതിരേകം, എല്ലാത്തിനെയും ചേർക്കൽ അന്വയം. ഇതിൽ ഒന്നും മാത്രമായിട്ട് എടുക്കാൻ പറ്റില്ല. ആദ്യം തള്ളി തള്ളി തള്ളി പോകുന്നു, എന്നിട്ട് പിന്നെ എല്ലാത്തിനെയും കൂടെ സമഗ്രമായി എടുക്കുന്നു. വിശ്വം ഇല്ലാത്തതാണ് എന്ന് പറയുന്ന അതേ വേദാന്തം തന്നെ പറയുന്നു, വിശ്വം ബ്രഹ്മമാണ്. സർവം ഖൽവിദം ബ്രഹ്മം. ബുദ്ധിയുടെ മണ്ഡലത്തിൽ കുടുങ്ങിയ ആളുകൾക്ക് ഇന്നലെ പറഞ്ഞ പോലെ വ്യാമിശ്രേണേവ വാക്യേന എന്ന് തോന്നും. കോൺട്രഡിക്ഷൻ. ഏത് വേദാന്തം ലോകം കള്ളമാണെന്ന് പറയുന്നു, അവിടെ തന്നെ വിഷ്ണു സഹസ്രനാമം നോക്കിയാൽ വിശ്വം വിഷ്ണു, വിശ്വസ്മൈ നമഃ. വിശ്വം തന്നെ ഭഗവാന്റെ സ്വരൂപമാണ്. അത് എപ്പോ, ആത്മസാക്ഷാത്കാരം ഉണ്ടായാൽ. അതിനു മുമ്പല്ല, അതിനു മുമ്പ് വെറുതെ പറഞ്ഞാൽ നമുക്ക് വെറും വാക്ക് അത്രയേ ഉള്ളൂ. ആ സത്യം കണ്ടെത്തിയാൽ പ്രഹ്ലാദന് വിശ്വം വിഷ്ണുവാണ്. ഹിരണ്യകശിപു അവിടെ തന്നെ നിൽക്കണു, എവിടെ എവിടെ കാണാനല്ലോ എന്ന് പറഞ്ഞു. രണ്ടുപേരും ഒരേ സ്ഥലത്താണ് നിൽക്കുന്നത്. ആട്ടെ, അപ്പോ വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം, ഈ വിശ്വം കാണപ്പെടുന്നുണ്ടല്ലോ, ഇത് എവിടുന്നുണ്ടായി? ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം, ദർപ്പണം കണ്ണാടി, കണ്ണാടിയുടെ മുമ്പില്, ദർപ്പണം എന്ന് വെച്ചാൽ കണ്ണാടി, മിറർ, കണ്ണാടിയുടെ മുമ്പിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എന്നെ പ്രതിബിംബിച്ചു കാണും. അപ്പൊ മുഖത്ത് കരി ഉണ്ടെങ്കിൽ കണ്ണാടിയിലാണോ തുടയ്ക്കുക? എന്റെ മുഖത്ത് തന്നെ തുടയ്ക്കണം അല്ലേ? കണ്ണാടിയിൽ ഇല്ല എന്നറിയാം. കണ്ണാടി ഒരു പ്രതിബിംബം മാത്രമാണ്. മുഖത്ത് കരിയുണ്ടെങ്കിൽ കണ്ണാടിയിൽ തുടച്ചിട്ട് കാര്യമില്ല, മുഖത്ത് തന്നെ തുടയ്ക്കണം. ഷേവിംഗ് നടത്തണമെങ്കിൽ കണ്ണാടി മുമ്പിൽ വെച്ച് കണ്ണാടിക്ക് ഷേവ് ചെയ്താൽ പറ്റുമോ? മുഖത്ത് തന്നെ ഷേവ് ചെയ്യണം അല്ലേ? വലിയ ഒരു തത്വമാണിത്. നമ്മൾ അതീവ സൂക്ഷ്മമായ ഒരു ധ്യാനസ്ഥിതിയിൽ ഇതിന്റെ വാസ്തവികത നമ്മൾ കാണും. കാണുന്ന ഓരോന്നും എന്റെ ഉള്ളിലുള്ള ഏതോ ഒരു വാസനയുടെ മൂർത്ത രൂപമാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത് മുഴുവൻ. അതുകൊണ്ട് ആ വേദാന്തികൾ പറയാം, ശിഷ്യൻ ഗുരുവിനെ ഉണ്ടാക്കുന്നു, ഗുരു ശിഷ്യനെ ഉണ്ടാക്കുന്നു. എന്റെ ഉള്ളില് ഏതോ ഒരു സങ്കല്പത്തിന്റെ ഫ്രൂയിഷനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ രൂപങ്ങളും. നമ്മൾ ജീവിതത്തിൽ കോൺടാക്ടിൽ വരുന്ന ഓരോ ആളുകളും, നമ്മൾ വാഴ്ക്കയിലെ ആരുകിട്ടെല്ലാം സംബന്ധപ്പെടുറോമോ അവളെ നമ്മളെ തെരിയാമ നമുക്കുള്ള ഇരിക്കുന്ന ഏതയോ ഒന്ന് റെപ്രസെന്റ് പണ്ട. എന്നാൽ ചില പേരെ പാത്താ നമുക്ക് കോപം വരുത്, ചില പേരെ പാത്താ ഇഷ്ടം വരുത്, സ്പോണ്ടേനിയസ്. ചില പേരെ കണ്ടോ പിടിക്കലേ, ഏതോ ഒരു എനക്കുള്ള ഇരിക്കുന്ന ഏതോ ഒരു ഇമോഷനോട് കോൺക്രീറ്റ് ഫോം ആക്കി എനിക്ക് മുന്നാൽ നിൽക്കരുത്. ഈ തത്വം അറിഞ്ഞാൽ തന്നെ വേറെ ഒരു കാര്യം, നമ്മളെ ഭഗവാൻ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു കുടുംബത്തിൽ എവിടെയെങ്കിലും വെച്ചിരിക്കുന്നു. അവിടെ പല വിഷമങ്ങൾ ഉണ്ടെങ്കിലും കഴിയുന്നതും അവിടുന്ന് ചാടിപ്പോരുത്. നമ്മൾ എവിടെയോ ഉള്ളിൽ ഉണ്ടാക്കി വെച്ച ഏതോ വികാരത്തിന്റെ ബാഹ്യരൂപങ്ങളാണ് ഭർത്താവായിട്ടും ഭാര്യയായിട്ടും കുട്ടികളായിട്ടും നമുക്ക് ഇഷ്ടമുള്ള രീതിയിലോ ഇഷ്ടമില്ലാത്ത രീതിയിലോ ഒക്കെ നിൽക്കുന്നത്. അവരുമായിട്ട് എന്തോ സംബന്ധമുണ്ട്. നമ്മളുടെ തന്നെ പ്രൊജക്ഷനാണ്. നമ്മളുടെ ഉള്ളിൽ ശരിയാക്കിയാൽ ഒന്നിൽ പുറമേക്ക് അവർ ഡിസപ്പിയർ ആവും, അല്ലെങ്കിൽ ആ വിച്ഛേദം ഉണ്ടാകും. ഏതോ വിധത്തിൽ അത് വിട്ടുപോകും, നമുക്ക് കാണാതെ. അതിനിഗൂഢമായ ഈ ഒരു ആന്തര രഹസ്യം നമുക്ക് പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ

മുമ്പിൽ വേറെ ഒരു രൂപത്തിൽ വന്ന് നിൽക്കണു. അയാളെ നോക്കി ഞാൻ എന്നെയാണ് കാണുന്നത് അല്ലേ? ഒരേ ആളെ കാണുമ്പോ പല ആളുകൾക്കും പല വികാരങ്ങൾ ഉണ്ടാവുന്നു. ആ വ്യക്തിക്കും ഈ വികാരത്തിനും ബന്ധമേ ഇല്ല. ഈ വികാരം എവിടുന്ന് വന്നു? ആ വ്യക്തി ഈ വികാരത്തിന്റെ വെറും ഒരു സിമ്പലാണ്. എന്റെ ഉള്ളിൽ ഉണ്ടാവുന്ന വികാരത്തിന്റെ വെറും ഒരു സിമ്പലാണ് പുറമേക്ക് കാണുന്ന ഈ വ്യക്തി. വ്യക്തിയെ അവിടെ കാണുന്നു, വികാരം ഇവിടെ ഉണ്ടാവണം. വ്യക്തിയെ മാറ്റണ്ട, വികാരത്തിനെ മാറ്റിയാൽ ഒന്നിൽ ആ വ്യക്തി ഇൻസിഗ്നിഫിക്കന്റ് ആയിട്ട് മുമ്പെന്ന് പോകും, അല്ലെങ്കിൽ മറഞ്ഞു തന്നെ പോകും. അപ്പോ ഈ ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം, ഈ കാണുന്ന വിശ്വം മുഴുവൻ കണ്ണാടിയിൽ കാണുന്ന ഒരു നഗരി പോലെ, നഗരി പോലെ എന്ന് വെച്ചാൽ മുമ്പിൽ വലിയ പട്ടണം പോലെ കാണുന്നുണ്ടല്ലോ ഈ പ്രപഞ്ചം, അത് മുഴുവൻ ഒരു കണ്ണാടി നേരെ വെച്ചാൽ എങ്ങനെയോ അതുപോലെ. ഒരു കുഴപ്പമുണ്ട് കണ്ണാടിയിൽ, ഒക്കെ റിവേഴ്സ് ഓർഡറാണ്. എന്റെ വലത് കൈ അതിൽ ഇടത് കൈയായിരിക്കും, ഇടത് കൈ വലത് കൈയായിരിക്കും, ഒക്കെ തല തിരിഞ്ഞിട്ടായിരിക്കും. പക്ഷെ നമുക്ക് വളരെ വാസ്തവമായിട്ടുള്ള റിഫ്ലക്ഷൻ ആണെന്ന് നമുക്കൊരു ഭ്രമം. ഇത് വാസ്തവമായ റിഫ്ലക്ഷനുമല്ല. അപ്പൊ നമ്മൾ എന്തു വേണം? അതിലത്തെ വലത് കൈ അനക്കണമെങ്കിൽ ഇവിടുത്തെ ഇടത് കൈ അനക്കണം. അതേപോലെ ഈ പ്രപഞ്ചത്തില് എന്തെങ്കിലുമൊക്കെ ശരിയാക്കണമെങ്കിൽ അവിടെ പോയി ശരിയാക്കിയിട്ട് കാര്യമില്ല, എവിടെ ശരിയാക്കണം. റിവേഴ്സാണ്. ഓട്ടെ, ദർപ്പണ ദൃശ്യമാന നഗരി തുല്യം, ഈ പ്രപഞ്ചം കണ്ണാടിയിൽ കാണുന്ന ഒരു പ്രതിബിംബം പോലെയാണെന്നാണ്. അപ്പൊ ബിംബം എവിടെ ഉണ്ട്? ഒരു കണ്ണാടി, ഒരു വലിയ ഒരു ടൗണിന്റെ മുമ്പിൽ വലിയ കണ്ണാടി വെച്ചാൽ ആ ടൗൺ മുഴുവൻ കണ്ണാടിയിൽ കാണും. ബിംബം ടൗണാണ്, പ്രതിബിംബം കണ്ണാടിയിൽ കാണപ്പെടുന്നു. അതേപോലെ ഈ ബിംബം എവിടെ ഉണ്ട്? ഇതിന് മുഴുവനുള്ള ബിംബം, ഈ പ്രപഞ്ചം പ്രതിബിംബമാണെങ്കിൽ, വിശ്വം പ്രതിബിംബമാണെങ്കിൽ, ഈ വിശ്വത്തിന്റെ ബിംബം എവിടെ ഉണ്ട്? നിജ അന്തർഗതം കാരണാത്മഗൃഹേ സ്ഥിതാഹ. കാരണ ശരീരത്തിൽ ഇതൊക്കെ അടങ്ങിക്കിടക്കുന്നു. നമ്മളുടെ ഉള്ളില് വാസനാരൂപത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടത് മുഴുവൻ, നമ്മളുടെ സിറ്റുവേഷനും നമ്മളുടെ ലൈഫും നമ്മളുടെ അച്ഛനമ്മമാരും ഒക്കെ വാസനാരൂപത്തിൽ ഇരുന്നതാണ് പുറമേക്ക് പൊട്ടി പൊട്ടി പൊട്ടി മുളയ്ക്കുന്നത്. വളരെ അത്ഭുതമാണ്. വിട്ടുനിന്ന് നോക്കുകയാണെങ്കിൽ അത്യത്ഭുതമാണ്. ഒരു കുട്ടി ജനിക്കണു, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഫ്യൂച്ചറൊക്കെ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ കുട്ടിയുടെ കാരണശരീരത്തിൽ, ഒരു വിത്തിന്റെ ഉള്ളിൽ മരം മുഴുവൻ കിടക്കണ പോലെ കിടക്കണുണ്ട്. ഓരോ കാലത്ത് ആ വിത്തിൽ മരത്തിൽ നിന്ന് ഓരോന്ന് മുളച്ചു വരുന്ന പോലെ ഈ കുട്ടിയുടെ മുമ്പിൽ അതിനുള്ള ഭർത്താവ് വരും, അല്ലെങ്കിൽ ഭാര്യ വരും, ശരീരത്തിന് മീശി താടിയും ഒക്കെ മുളയ്ക്കും, വ്യാധികൾ വരും, അല്ലെങ്കിൽ അതിന്റെ ഫ്യൂച്ചർ ഷേപ്സ് ഇതൊക്കെ പുറമേക്ക് വരും. യഥാർത്ഥത്തിൽ ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ മരം മുളയ്ക്കണ പോലെ. അകമേ അന്തർഗതമായിട്ടുള്ള വാസനകൾ പുറമേക്ക് പ്രപഞ്ചാകാരമായി പരിണമിച്ചു കാണപ്പെടുന്നു. രമണ മഹർഷി അരുണാചല അഷ്ടകത്തിൽ മറ്റൊരു ഉദാഹരണം പറഞ്ഞു. സിനിമാ പ്രൊജക്ടർ, ഒരു ലൈറ്റ് ഉണ്ട്. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ കാണാം, അവിടെ അവിടെ തെരുവിലൊക്കെ കൊണ്ടുവന്ന് വെക്കും പ്രൊജക്ടർ. ഒരു സിനിമ തുടങ്ങിക്കഴിഞ്ഞ ഒരുപാട് ഘട്ടം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു രാത്രി മുഴുവൻ നടക്കും, ചിലപ്പോ രണ്ടു ദിവസം നടക്കും ഒരു സിനിമ. അതിൽ കാണാം ഒരു ലൈറ്റ്, മുമ്പിൽ ഒരു ലെൻസ്, ഒരു സ്ക്രീൻ, അതിന്റെ നടുവിൽ ഫിലിം ഇങ്ങനെ ചുറ്റും, റോൾ ഇങ്ങനെ ചുറ്റും. അതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള ചിജ്യോതി, ചിത്കിരണം, ചിത്പ്രകാശം, ഞാൻ ഉണ്ട് എന്നുള്ള കേവലാനുഭവമാണ് ചിത്പ്രകാശം. ഞാൻ ഉണ്ട് എന്നുള്ള ഉണർവ് രൂപത്തിലുള്ള ചിത്പ്രകാശം, അത് പ്രകാശിക്കണു. അതിന്റെ മുമ്പിൽ നമ്മൾ ശേഖരിച്ചു വെച്ച വാസനകളുടെ റോൾ ഇങ്ങനെ ചുറ്റുന്നുണ്ട്. ഇന്ദ്രിയങ്ങളാവുന്ന ഓരോ ലെൻസിലൂടെയും പ്രൊജക്ട് ചെയ്ത് നമ്മളുടെ മുമ്പിൽ കാണുന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രപഞ്ചം.

0: ഈ ഫിലിം കാണിക്കുന്നതൊക്കെ കാണും. യഥാർത്ഥത്തിൽ സ്ക്രീനിൽ വലതും ഉണ്ടോ? സ്ക്രീനിൽ മഴ പെയ്യും, സ്ക്രീനിൽ വാട്ടർഫാൾസ് ഉണ്ടാവും, സ്ക്രീനിൽ തീ പിടിക്കും, സ്ക്രീനിൽ യുദ്ധം നടക്കും, സ്ക്രീനിൽ സ്നേഹിക്കും, സ്ക്രീനിൽ യുദ്ധ ചണ്ട കൂടും, മരണം നടക്കും, ജനനം നടക്കും. ഇതൊന്നും സ്ക്രീനിൽ ഉണ്ടാവണേയില്ല, പക്ഷെ ഒക്കെ കാണുന്നു. ഫിലിം കാണിക്കുന്ന മാന്ത്രികത ഇന്ദ്രജാലം. അതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള വാസന കാണിക്കുന്ന ഇന്ദ്രജാലത്തിനനുസരിച്ച് അതാണ് മായ കാണിക്കുന്ന ജാലങ്ങൾ കാണുമ്പോൾ ഇന്ദ്രജാല പ്രകടനം. ആ വാസനയ്ക്കനുസരിച്ച് ഈ ചിത്പ്രകാശം ഇന്ദ്രിയങ്ങളിലൂടെ വിജൃംഭണമാവുമ്പോൾ പ്രപഞ്ചരൂപത്തിൽ പലതും കാണപ്പെടുന്നു. ഇവിടെ പ്രപഞ്ചരൂപത്തിൽ പലതും കാണപ്പെടുന്നു. ആ ഫിലിം എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? സ്ക്രീനില് വെറും വെളിച്ചം മാത്രം, പ്രകാശം മാത്രം. അതേപോലെ നമ്മളുടെ ഉള്ളിലുള്ള വാസനയുടെ ഫിലിം അവിടുന്ന് പോയാൽ സർവേന്ദ്രിയങ്ങളിലൂടെയും പരമാത്മദർശനമാണ്. അപ്പോഴാണ് വിശ്വം തന്നെ ഭഗവത് സ്വരൂപമാണെന്ന് പറയുന്നത്. വാസനയുള്ളപ്പോ ഭഗവാൻ തന്നെ ലോകമായിട്ട് കാണും, വാസന പോയാൽ ലോകം തന്നെ ഭഗവത് സ്വരൂപമായിട്ട് പ്രകാശിക്കും. ഇന്ദ്രിയങ്ങളിലൂടെ അറിയപ്പെടുന്നതൊക്കെ തന്നെ പരമാത്മസ്വരൂപമായിരിക്കും. പക്ഷെ പരമാത്മസ്വരൂപമായി കാണാതിരിക്കാൻ കാരണം എന്താ? ഈ വാസനകൾ ഒബ്സ്ട്രക്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ചിത്പ്രകാശത്തിന്റെ സ്ഫുരണത്തിനെ വാസനകൾ ഒബ്സ്ട്രക്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഒരേ ഒരു വെളിച്ചമേ ഉള്ളൂ, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിലുള്ള വെളിച്ചം, ബോധം, ആ മഹാധ്വനി. ആ വെളിച്ചത്തിനെ വാസനകൾ തടസ്സം ചെയ്യുമ്പോൾ അത് തന്നെ ലോകാകാരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു. നിജ അന്തർഗതം പശ്യന് ആത്മനി, ആത്മാവിലാണ് കാണപ്പെടുന്നത്. ആത്മനി പശ്യന്, ഈ അനുഭവം മുഴുവൻ ഉണ്ടാവുന്നത് എവിടെ? ആത്മനി. പ്രപഞ്ചാനുഭവം എവിടെ ഉണ്ടാവുന്നു? ആത്മനി. ആത്മാവിലാണ് പ്രപഞ്ചാനുഭവം ഉണ്ടാവുന്നത്. ശരീരം എവിടെ അനുഭവിക്കുന്നു? ആത്മനി. മനസ്സ് എവിടെ അനുഭവിക്കുന്നു? ആത്മനി. ഞാൻ ഉണ്ടെന്നുള്ള വ്യക്തിത്വം എവിടെ അനുഭവിക്കുന്നു? ആത്മനി. എല്ലാം ആത്മാവിലാണ് അനുഭവപ്പെടുന്നത് അല്ലെ? ആലോചിച്ച് നോക്ക, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഇല്ലെങ്കിൽ ലോകത്തിന് ആര് കാണും? ആരഭ്യത്തെ ജീവ ജഗത് പരാത്മ തത്വാഭിധാനേന മതം സമസ്തം ഇതം ത്രയം യാവത് അഹംമതി സ്യാത് സർവോത്തമ അഹംമതി ശൂന്യ നിഷ്ഠ. ജീവൻ ജഗത്ത് പരമാത്മാ എന്ന് പറഞ്ഞ് മൂന്നായിട്ട് പിരിഞ്ഞ് അനുഭവപ്പെടുന്നതൊക്കെ തന്നെ ഈ ജീവന്റെ അനുഭവ മണ്ഡലങ്ങളാണ്. ഞാൻ ഉണ്ട് എന്നുള്ള ഒരു അനുഭവം ഉണ്ട് ആദ്യം. ആ അനുഭവത്തിലാണ് മനസ്സ് പൊന്തുന്നത്, ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തിനെ ഒക്കെ കാണുന്നത്. ഞാൻ ഉണ്ട് എന്നുള്ള ഈ സെന്ററിലല്ലാതെ അനുഭവം എവിടെ ഏർപ്പെടും? ഈ മൈക്കിന് മൈക്ക് ഉണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മളൊക്കെ ഉണ്ടെന്നും അറിയില്ല. ഈ വാച്ചിന് ഈ വാച്ച് ഉണ്ടെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മളൊക്കെ ഉണ്ടെന്നും അറിയില്ല. ബോധത്തിന്റെ സ്വഭാവമാണ് എക്സിസ്റ്റൻസ്, ഉണ്ട് എന്നുള്ള അനുഭവം. അനുഭവം എന്നുള്ളത് ബോധത്തിന്റെ സ്വഭാവമാണ്. അനുഭവം എന്നുള്ളത് ബ്രഹ്മത്തിന്റെ സ്വഭാവമാണ്. ഒരിക്കലും ജഡത്തിന് അനുഭവമില്ല, ജഡത്തിന് താനുണ്ട് എന്നുള്ള അനുഭവമില്ല, അതുകൊണ്ട് മറ്റുള്ളവരുണ്ടോന്നും അറിയില്ല. ബോധത്തിന് താനുണ്ട് എന്നുള്ള അനുഭവം സ്വയമേവ ഉണ്ട്, അത് വേറെ ആരും പറഞ്ഞു കൊടുക്കാതെ ഉണ്ട്. നമുക്ക് ഞാൻ ഉണ്ടെന്നുള്ള എനിക്കുള്ള അനുഭവം മനസ്സുകൊണ്ട് ഉണ്ടായതല്ലോ, ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഉണ്ടായതല്ലോ, കാണുന്നത് കൊണ്ടാണോ ഉണ്ടെന്ന് തോന്നുന്നത്? എപ്പോഴും പറയണ ഉദാഹരണം ആലോചിച്ചോളാം. ഇരുട്ട് റൂമിൽ ഇരുന്നാൽ ഞാൻ ഉണ്ടോ ഇല്ലയോ സംശയം വരുമോ? അടുത്തുള്ളവരൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് വേണമെങ്കിൽ സംശയം വരാം. വസ്ത്രം ഉണ്ടോ ഇല്ലയോ എന്ന് വേണമെങ്കിൽ സംശയം വരാം, ഉടുത്തിരിക്കണത്. പക്ഷെ അവനവൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമേ വരില്ല. ഈ ഉണ്മ എങ്ങനെ അനുഭവപ്പെട്ടു? അത് സ്വയമേവ അനുഭവപ്പെട്ടു. ആരും ബോധിപ്പിക്കേണ്ട, അത് സ്വയം ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കണം ഉള്ളിൽ. സ്വബോധേ ന അന്യബോധേച്ഛാ ബോധരൂപതയാത്മനഃ ന ദീപസ്യ അന്യദീപേച്ഛാ യഥാ സ്വാത്മപ്രകാശനെ. ഒരു വിളക്കുണ്ടെന്നറിയാൻ മറ്റൊരു വിളക്ക് വേണ്ട, അതുപോലെ താൻ ഉണ്ടെന്നറിയാൻ മറ്റാരും ബോധിപ്പിക്കേണ്ട, അത് സ്വയം പ്രകാശമാണ്. ആ ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിനെയാണ് ഇവിടെ ആത്മനി എന്ന് ഭഗവത് പാദർ പറയുന്നത്. ആ ഉണ്ട് എന്നുള്ള ആ സ്വാനുഭവത്തിലാണ് ഒരു അറിവ് എന്നുള്ള ഒരു പ്രകാശം ഏർപ്പെടുന്നു. ആ പ്രകാശത്തിലാണ് പ്രപഞ്ചം അനുഭവപ്പെടുന്നത്. സിമ്പിൾ ആയിട്ടുള്ള യുക്തി ആലോചിച്ചോളൂ. ഞാൻ ഉണ്ടെങ്കിലേ ഉള്ളൂ പ്രപഞ്ചം. ഞാൻ ഞാൻ ഉണ്ടെങ്കിലേ പ്രപഞ്ചത്തിന്റെ റെക്കഗ്നിഷൻ തന്നെ ഉള്ളൂ. ഞാൻ എന്ന് വെച്ചാൽ ഈ ബോധം, അസ്തിത്വം. അത് ഇവിടെ വേണം പ്രശ്നത്തിനെ പരിഹരിക്കാൻ. നമുക്ക് അനുഭവമുള്ളത് അഹമസ്മി എന്നുള്ള മണ്ഡലത്തിലാണ്. പ്രജ്ഞാനം അവിടെയാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ സ്ഥിതപ്രജ്ഞൻ എന്നൊക്കെ പറഞ്ഞല്ലോ, പ്രജ്ഞാനം ബ്രഹ്മ. ആദ്യത്തെ മഹാവാക്യം അതാണ്. ബ്രഹ്മത്തിന്റെ ലക്ഷണം പ്രജ്ഞാനമാണ്, ബോധമാണ്. അതിനെ എവിടെ അന്വേഷിക്കും? അഹം ബ്രഹ്മാസ്മി, ഞാൻ എന്നുള്ള അനുഭവത്തിൽ വേണം അതിനെ അന്വേഷിക്കാൻ. അഹം അഹം അഹം എന്ന് അനുഭവപ്പെടുന്നത് സാധാരണ വസ്തുവല്ല. ബാക്കിയൊക്കെ സർവ്വസാധാരണമായിട്ട് തള്ളാം. നമുക്കൊരിക്കലും തള്ളിക്കളയാനാവാത്ത ഒരു അനുഭവം ഒരു വലിയ സമ്പത്തായിട്ട് നമ്മളുടെ കൂടെ തുടരുന്നുണ്ട്. പക്ഷെ അതിനെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയും എത്രയോ ജന്മങ്ങൾ പോവാം. നമ്മൾ 1000 ദേവതകളെ പൂജിക്കും, 1000 അമ്പലങ്ങളിലേക്ക് പോകും, സ്വർഗത്തിലേക്ക് പോകും, ഭൂമിയിലേക്ക് വരും, എല്ലാ ലോകങ്ങളിലും ചുറ്റും. പക്ഷെ ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പിന്നെയും പിന്നെയും പിന്നെയും പിന്നെ ഈ ചക്രം ചുറ്റിക്കൊണ്ടേയിരിക്കും. ഈ ഞാൻ ആരാണ്, ഈ ഞാൻ എന്താണ്, ഉള്ള വസ്തു എന്താണ്, ആ ഉണ്ട് ഞാൻ എന്നുള്ള അനുഭവത്തിലാണ് ആത്മനി പശ്യന്. ആ ഉണ്ട് താൻ താനായി നിൽക്കുന്ന വസ്തുവിലാണ് മറ്റുള്ളതൊക്കെ അനുഭവപ്പെടുന്നത്. എങ്ങനെ അനുഭവപ്പെടുന്നു, അതാണ് ആശ്ചര്യം. നമ്മളെ ദൃഷ്ടിയെ അന്തർമുഖപ്പെടുത്തി ഞാൻ ഉണ്ട് എന്നുള്ള കേവല സത്തയിൽ നിർത്തി ധ്യാനത്തിൽ ഇരുന്നാൽ ഒന്നും അനുഭവപ്പെടുന്നില്ല. മനസ്സുമില്ല, ശരീരമില്ല, പ്രപഞ്ചമില്ല. അവിടുന്ന് മനസ്സ് അല്പം ചലിച്ചു പൊന്തിയാൽ അനുഭവപ്പെടുന്നു. ഇവിടുന്ന് വന്നു, ഇപ്പൊ എവിടുന്ന് പൊന്തി? വിവേക ചൂടാമണിയിൽ ഗുരു ശിഷ്യന് തത്വോപദേശം ചെയ്തു. തത്വോപദേശം ചെയ്ത് സ്വരൂപസ്ഥിതനായ ശിഷ്യൻ ആശ്ചര്യത്തോടെ ഗുരുവിനോട് പറയുന്നു, ഭഗവാനെ, കുറച്ചു നേരം മുമ്പ് ഞാനിവിടെ ലോകത്തിനെ കണ്ടുവല്ലോ, അതിപ്പോ ഇവിടെ ആരും എടുത്തോണ്ട് പോയിന്ന്. സ്വഗതം കേനവാണീതം കുത്രലീനമിതം ജഗത് അധുനൈവ മയാദൃഷ്ടം നാസ്തിയേതത് മഹദ്ഭുതം. കുറച്ചു നേരം മുമ്പ് ഞാൻ കണ്ടുവല്ലോ, ഇപ്പൊ എവിടെ പോയി? കുറച്ചു കഴിഞ്ഞ് വാസനകൾ പൊന്തി, അപ്പൊ ഇനിയും കണ്ടു. എവിടുന്ന് കണ്ടു? ഒന്ന് ആശ്ചര്യപ്പെടണം. നമ്മൾ കണ്ണടച്ചാൽ ലോകം പോണു, കണ്ണു തുറന്നൊക്കെ കാണപ്പെടുന്നു. രാത്രി ഉറങ്ങുമ്പോ ഒക്കെ പോയി, വ്യക്തിത്വമില്ല, ശരീരമില്ല, ബ്രാഹ്മണനില്ല, സ്ത്രീയില്ല, പുരുഷനില്ല, പൊന്തിയ ഒക്കെ വന്നു. എങ്ങനെ വന്നു? മായയാ. അതിനുള്ള എക്സ്പ്ലനേഷനാണ് മായയാ. മായ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഇൻഎക്സ്പ്ലിക്കബിൾ എന്നർത്ഥം. അനിർവചനീയം, യുക്തിശൂന്യ വസ്തുപ്രകാശസ്യ സംജ്ഞാമായ ദൈവീഹ്യേഷ ഗുണമയീ മമമായ ദുരത്യയാ. ഗുണമയീ, സത്വരജസ്തമോ ഗുണരൂപത്തിലുള്ള ഈ മായയുണ്ടല്ലോ, ഗുണമയീമായ അത് എങ്ങനെ പൊന്തുന്നു, എവിടുന്ന് പൊന്തുന്നു? ചുടും അലാൽ ഉയവകയേ തുറയ അരുണാചല. അക്ഷരമണിമാലയിലെ ഒരു പാട്ട്. ഇന്ന പാട്ടിൽ മൃഗനാഥ സ്വാമി അർത്ഥം പണ്ടത്തെ ഈശ്വരൻ തള്ളരുത് എന്ന് അർത്ഥം ചൊല്ലേ. നമ്മളാ വിലകിൻ ഇട്ടോമാണ്, സ്വരൂപത്തിലേന്ന് വിലകിൻ ഇട്ടോന്ന ശൈവിനൈ ചുടും. ശൈവിന എന്ന മായതാണ്. ദൃഷ്ടി സ്വരൂപത്തെ വിട്ട് വിലകി കൊടുത്താനാ തെരയും മായ. മായയെ ഇല്ലാമ പണ്ണ മുടിയാത്. ഇരുട്ടിനെ തല്ലി ഓടിക്കാൻ പറ്റുമോ? വെളിച്ചം വന്നാൽ ഇരുട്ട് പോകും. ഈ വെളിച്ചം പോയാൽ ഇരുട്ട് വരും. സത്തിനെ ശ്രദ്ധിച്ചാൽ അസത്തി ഇല്ല. സത്തിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അസത്തിനെ ഒരു കാരണം കൊണ്ടും ഇല്ലാതാക്കാനും പറ്റില്ല. അപ്പോ ആത്മനി പശ്യൻ ആത്മനി മായയാ ബഹിരിവോദ്ഭൂതം. പുറമേക്കെന്ന പോലെ. എങ്ങനെ? അതിനുദാഹരണം പറഞ്ഞു. യഥാ നിദ്രയാ, ഉറക്കത്തിൽ സ്വപ്നം കാണുന്ന പോലെ. ഉറക്കത്തിൽ ആദ്യം ഒരു മറവ് വന്നു, പിന്നെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ കണ്ടു സ്വപ്നത്തിൽ. നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല, തനിയെ മുറിയിൽ കിടക്കുന്നു, എന്തൊക്കെയോ കണ്ടു. എന്തെങ്കിലും എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റുമോ? സുഖമായിട്ട് നല്ല ബംഗ്ലാവിൽ കിടന്നുറങ്ങുമ്പോ കാട്ടില് പക്ഷിണി കിടക്കുന്ന പോലെയും ഹിംസ്ര ജന്തുക്കൾ ഓടിക്കുന്ന പോലെയും ഒക്കെ സ്വപ്നം കണ്ടു. ആര് കാണാൻ പറഞ്ഞു? എഴുന്നേറ്റിരുന്ന് കരയാണ്. ആര് കാണാൻ പറഞ്ഞു? ഇത് ഉത്തരവില്ല, കണ്ടു. ഇതാ നിദ്രയാ. ആ നിദ്രയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എന്താ വഴി? കാട്ടില്
1: പുലി ഓടിക്കുന്നു, നിലവിളിക്കാണ്, പുലിയെ പിടിക്കൂ, പുലിയെ പിടിക്കൂ. അടുത്ത് ഉണർന്നിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? ഇയാൾ പുലിയെ പിടിക്കാൻ, പുലിയിൽ നിന്ന് എന്നെ രക്ഷിക്കുന്നു എന്ന് നിലവിളിക്കുകയാണെങ്കിൽ സ്വപ്നത്തില് ഇയാൾ പുലിയെ ഓടിക്കുവോ അല്ല ഇയാളെ രക്ഷിക്കുവോ എന്താ ചെയ്യുക? ഉറങ്ങുന്ന ആളെ എഴുന്നേൽപ്പിച്ചു വിട്ടാൽ അവിടെ പുലിയുമില്ല, കാടുമില്ല, പുലി ഓടിച്ചിട്ടുമില്ല, യാതൊന്നും നടന്നിട്ടില്ല. അതേപോലെ ആ ദക്ഷിണാമൂർത്തിയുടെ കൃപ നമ്മളുടെ മേലെ വീഴുകയാണെങ്കിൽ യത് സാക്ഷാത്കുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവ അദ്വയം. പ്രബോധം, പ്രബോധം ഉണ്ടാകുമ്പോ, ഉണർവുണ്ടാകുമ്പോ, അവേക്കണിങ് ഉണ്ടാകുമ്പോ സാക്ഷാത്കുരുതേ, സാക്ഷാത്കരിക്കുന്നു. എന്ത് സാക്ഷാത്കരിക്കുന്നു? സ്വാത്മാനമേവ അദ്വയം സാക്ഷാത്കുരുതേ, രണ്ടില്ലാത്ത നോൺ ഡുവൽ അവേർനെസ്, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം, ശുദ്ധ ചിത് പ്രകാശം മാത്രമേ അവിടെ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് അനുഭവപ്പെടുന്നു. യു റെക്കഗ്നൈസ് ഇറ്റ്. ഇവിടെ യാതൊരു ദുഃഖത്തിനും വകയില്ല, ശരീരാദികളൊന്നും വിഷമം സൃഷ്ടിക്കുന്നില്ല, മനസ്സൊന്നും വിഷമം സൃഷ്ടിക്കുന്നില്ല, ഇവിടെ ദുഃഖകാരണമേ ഇല്ല എന്നുള്ള സാക്ഷാത്കാരം പ്രബോധം ഉണ്ടാകുമ്പോ ഉണ്ടാവുന്നു. ആ പ്രബോധത്തിനായിക്കൊണ്ട് തസ്മൈ ശ്രീ ഗുരുമൂർത്തയെ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തൈ. നമ്മളെ സത്സംഗത്തിലും അധ്യാത്മ ജീവിതത്തിലും ഒക്കെ ഈ പ്രബോധത്തിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, ആ പ്രബോധത്തിനെ മാത്രം ലക്ഷ്യം വെക്കുകയാണെങ്കിൽ വ്യവസായാത്മിക ബുദ്ധി, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും കർമ്മം കർമ്മയോഗമായിട്ട് തീരും. ഈ പ്രബോധം ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രബോധം നമ്മളുടെ ജീവിതത്തിന്റെ പരമാർത്ഥമാണ്. ആ പ്രബോധം നമുക്ക് ഉണ്ടായാലേ ജീവിക്കുന്നതിന് തന്നെ അർത്ഥമുള്ളൂ, അല്ലെങ്കിൽ ജീവിതം തന്നെ വലിയ ഭാരമായിട്ട് തീരും. ശരീരം ഭാരമായിട്ട് തീരും, മനസ്സ് ഭാരമായിട്ട് തീരും. ഭാരോ അവിവേകിന ശാസ്ത്രം, ഭാരോ ജ്ഞാനം ച രാഗിണ അശാന്തസ്യ മനോഭാര ഭാര അനാത്മവിധ വപുഹു. ആത്മസാക്ഷാത്കാരമില്ലെങ്കിൽ ശരീരം തന്നെ ഭാരമാണ്. ആ പ്രബോധം ഉണ്ടാവാൻ ദക്ഷിണാമൂർത്തി അനുഗ്രഹിക്കട്ടെ. നാളെ അടുത്ത ശ്ലോകം കാണാം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം ജാന്തർഗതം പശ്യൻ ആത്മനി മായ ബഹിരിഭൂതം യഥാനിദ്രയാം യത് സാക്ഷാത്കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവാദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിതം ശ്രീ ദക്ഷിണാമൂർത്തയേ. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാതവേഷ്ടം കുറുവാം തഥൈവ വാം ആത്മനാഥം രമണം ഭജ.
2: ഓം നമഃ ശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈവം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാൻഡോഗ്യ ഉപനിഷത് സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമഃ ശിവായ.
3: അങ്ങനെ സംസാരം തെളിച്ചു പറഞ്ഞല്ലോ എന്നാർ ഉപദേശിച്ചു. പക്ഷേ ആചാര്യൻ കൊണ്ട് എന്താണ്? ഇമേ നൂനം ഈദൃശ അന്യാദൃശ ഇദീഹ അഗ്നി. ആചാര്യൻ അഗ്നികളെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ പോകുമ്പോ ഈ അഗ്നികൾ ഇതുപോലെ ആയിരുന്നില്ല, ഈ അഗ്നികളാണ് കള്ളം ചെയ്തിരിക്കുന്നത്. എന്റെ സാന്നിധ്യത്തിൽ ശിഷ്യനെ ഉപദേശിച്ചു അഗ്നികൾ. അഗ്നികൾക്ക് ചെറിയൊരു പ്രയാസം തോന്നി. ഗുരുവില്ലാത്ത സ്ഥാനത്ത് അസ്ഥാനത്തിൽ ശിഷ്യനെ ഉപദേശിച്ചു. എന്താണ് ദുഷ്ട വ്യാപാന വൈദൃശാദൃശ്യന്റെ അഗ്നികൾ സത്യകാമനെ കൊണ്ടുപോയി വിറയ്ക്കുന്നത് പോലെ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു കാര്യം ചെയ്ത് ഉപദേശിക്കാൻ പോയി ശിഷ്യൻ എന്നുള്ള രീതി. കിംന സൗമ്യ ഗിലത്തെ അവോചൻ എന്താ? അപ്പോ കാര്യം മനസ്സിലായി, അഗ്നികളാണ് ഇത് ചെയ്തത്, അഗ്നികളാണ് ഉപദേശിച്ചത്. എന്നാലും അത് ആചാര്യനോടുള്ള ധിക്കാരമായി പോകുമെന്ന് വിചാരിച്ച് ദേവതകൾക്ക് ഒരു സംഭ്രമം ഉണ്ടായി. ആചാര്യന്റെ അഭാവത്തിൽ ഉപദേശിച്ചില്ലേ, എന്താ അവര് നിന്നോട് ഉപദേശിച്ചത്? അപ്പോ കാര്യം മനസ്സിലായി ഗുരുവിനെന്ന് മനസ്സിലായപ്പോ ഉപവാസം സംബന്ധിച്ചു. ആ അഗ്നികൾ ഇന്നയാണ് എന്നെ ഉപദേശിച്ചത്, ഇന്നതാണ് പറഞ്ഞു. ഇതം ഇതിഹ പ്രതിജ്ഞേ ലോകാൻ ഭാവകില സൗമ്യ അവോചന് അഹം തദ്വക്ഷ്യാമി യഥാ പുഷ്കരപലാശ ആപോ നശിഷ്യന്ത ഏവമേവം വിധി പാപം കർമ്മ നശിഷ്യന്ത ഇതി ബ്രവീതു മേ ഭഗവാൻ ഇതി തസ്മൈ ഹോവാച. പറഞ്ഞു എന്താണോ ശരി, എനിക്ക് മനസ്സിലായി, നിന്നെ അഗ്നി ഉപദേശിച്ചു, അഗ്നി ലോകങ്ങളെക്കുറിച്ചാണ് നിന്നെ ഉപദേശിച്ചത്, അടുത്ത് ഞാൻ നിന്നെ ആ ഉപദേശത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കാം, പൂർണ്ണമായ ഉപദേശം. എന്താണ് അതിൻ്റെ പ്രയോജനം? പറയുന്നു, യഥാ പുഷ്കര പലാശ ആപോ നശിഷ്യന്തി, എങ്ങനെയാണോ വെള്ളത്തിലെ താമരയെ ജനം സ്പർശിക്കാതിരിക്കുന്നത്, ജനം കുതിർക്കാതിരിക്കുന്നത്, അതുപോലെ എന്റെ ഉപദേശം കേട്ടുകഴിഞ്ഞാൽ പാപം കർമ്മ നശിഷ്യന്തി, നിന്നെ പാപകർമ്മങ്ങൾ ബന്ധിക്കത്തില്ല. പത്മപത്രം വാമ്പത്ത ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, ആ കാര്യമാണ് ഇവിടെയും പറഞ്ഞു. ഈ ഒരു ദൃഷ്ടാന്തം ഗീതയിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്താണോ ദേവകീപുത്രായ കൃഷ്ണായ ദേവകീപുത്രനായ കൃഷ്ണനെ ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത്തരം ഭാഗങ്ങൾ വരുന്നുണ്ട്, അസംഗതിയും മറ്റും കാണിക്കുന്നു. അതുകൊണ്ട് ആ ദേവകീപുത്രനായ കൃഷ്ണൻ പിന്നീട് ഗീതയെ ഉപദേശിച്ചത് ഇത് തന്നെയാണ്. അവിടെ ഇത് പറയുന്നുണ്ടല്ലോ പുഷ്കര പലാശം, പല ഭാവവും വരുന്നു, അതും ഇതും തമ്മിൽ ബന്ധമുണ്ട്, അവിടുത്തെ ദേവീപുത്രനും കൃഷ്ണൻ തന്നെയാണ് എന്നും മറ്റും പറയുന്നുണ്ട്. ഈ ഫലത്തെ ഇവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഗുരു ഭഗവസ്വന് വീണ്ടും ഉപദേശിച്ചു, യേശോ അക്ഷണി പുരുഷോ ദൃശ്യത യേശോ ആത്മേതി ഹോവാച ഏതത് അമൃതം അഭയം ഏതത് ബ്രഹ്മേതി തത് യദ്യപ്യസ്മിൻ സർപ്പിർവാ ഉദകം വാ സിഞ്ചതി വാത്മനി ഏവ ഗച്ഛതി ഏതം സംയത് വാമ ഇത്യാജക്ഷത ഏതം ഹി സർവാണി വാമാനി അഭിസംയന്തി സർവാണ്യേനം വാമാനി അഭിസംയന്തി ഏവം വേദ ഏഷവു ഏവ വാമനി ഏഷഹി സർവാണി വാമാനി നയതി സർവാണി വാമാനി നയതി ഏവം വേദ ഏഷവു ഏവ ഭാമനി ഏഷഹി സർവേഷു ലോകേഷു ഭാതി സർവേഷു ലോകേഷു ഭാതി ഏവം വേദ അഥ യദോ ദൈവ അസ്മിൻ ശബ്യം കുർവന്തി ഏത് ജന േ അച്ഛിമേവ അർച്ചിഷമേവ അഭിസംഭവന്തി അർച്ചിഷോ അന്ന അന്ന ആപൂര്യമാണപക്ഷം ആപൂര്യമാണപക്ഷാ യാൻ ഷഡ് ഉദങ്ങേതി മാസാൻ താൻ മാസേഭ്യ സംവത്സരം സംവത്സരാദാദിത്യം ആദിത്യ ചന്ദ്രമസം ചന്ദ്രമസോ വിദ്യതം തത്പുരുഷോ അമാനവ സ ഏനാൻ ബ്രഹ്മഗമേതി ഏഷദ്ദേവപഥോ ബ്രഹ്മപഥ ഏതേന പ്രതിപദ്യമാന ഇമം മാനവം ആവർത്തം നാവർത്തന്തേ. ഇവിടെ നേരത്തെ അഗ്നികൾ പറഞ്ഞു, മാർഗം നിനക്ക് ഗുരുപദേശിക്കും എന്ന് പറഞ്ഞു. ആ മാർഗത്തെയാണ് ഇവിടെ പറയുന്നത്. ഈ മാർഗത്തെക്കുറിച്ചും ഗീതയും ചർച്ച ചെയ്യുന്നു. ഇവിടെ ഉത്തരായണം ദക്ഷിണായണം എന്ന് പറഞ്ഞ രണ്ട് മാർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇവിടെയും വരുന്നു. അതാണ് ഗീതയുടെ ഉപദേശവും ഇതുമായിട്ട് ബന്ധമുണ്ട്. ഗീതയുടെ ഉപദേഷ്ടാവിനെയാണ് ഇവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞത്. ആ മാർഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്, ഉപാസനയുടെ ഫലമായ മാർഗത്തെക്കുറിച്ച്. ഇവിടെ പറയുന്നത് തിരിച്ചു വരാത്ത മാർഗം എന്നാണ് ഇവിടെ പറയുന്നത്. അത് ഏത് ദൈവം അസ്മിൻ ശബ്യം കുർവന്തി, ഇവിടെ പറയുന്നത് എന്താണ്? അങ്ങനെ ഒരു ബ്രഹ്മ ഉപാസകന് സംബന്ധിച്ച് അന്ത്യേഷ്ട കർമ്മ ചെയ്താനും ചെയ്തില്ലെങ്കിൽ അത് മുഖ്യമല്ല. കാരണം അഗ്നിഹോത്രം ചെയ്യുന്നവന് ഇന്ന തരത്തിൽ അന്ത്യേഷ്ടി കർമ്മം ചെയ്യണമെന്നും അയാൾ അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരുന്ന ചമസം സൂർപ്പം തുടങ്ങിയ സാധനങ്ങളെല്ലാം അയാളുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തും വെച്ച് അഗ്നിയിൽ ദഹിപ്പിക്കണമെന്നാണ്. അപ്പോൾ അത്തരം കർമ്മങ്ങളൊന്നും ചെയ്യണമെന്നില്ല. ചെയ്താലും ചെയ്തില്ലെങ്കിൽ ശരി, അർച്ചിഷമേവ അർച്ചിസിനെ പ്രാപിക്കുന്നു. അർച്ചിരഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നു. അർച്ചിഷോ അഹഹ അവിടെ നിന്നും പിന്നീട് ദിനാഭിമാനി ദേവതയെ പ്രാപിക്കുന്നു. അഗ്ന ആപൂര്യമാണ് പക്ഷം, അവിടെ നിന്ന് വെളുത്ത പക്ഷ അഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നു. ആപൂര്യമാണ് പക്ഷാ ഞാൻ ഷഡ് ഉദങ് ഏതി, അവിടെ നിന്ന് ഉത്തരായണ മാസ അഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നു. താൻ മാസേഭ്യ സംവത്സരം, അവിടെ നിന്നും സംവത്സര അഭിമാനിയായ ദേവതയെ പ്രാപിക്കുന്നു. അവിടെ നിന്ന് ആദിത്യനെ പ്രാപിക്കുന്നു, ആദിത്യം. അവിടെ നിന്ന് ചന്ദ്രമസം, അനപ്പുറം ചന്ദ്രനെ പ്രാപിക്കുന്നു. ചന്ദ്രമസോ വിദ്യുതം, അവിടെ നിന്ന് വിദ്യുത് ലോകത്തെ പ്രാപിക്കുന്നു. അവിടെ പ്രാപിക്കുമ്പോൾ തത്പുരുഷോ അമാനവ, അവിടെ ഒരു അമാനവ പുരുഷൻ വരുന്നു ദേവത. ഏനാൻ ബ്രഹ്മഗമയതി, ഇതിനെ ബ്രഹ്മലോകത്തിൽ എത്തിക്കുന്നു. യക്ഷ ദേവപഥ, ഇതാണ് ദേവമാർഗം. ബ്രഹ്മപഥ, ഇതാണ് ബ്രഹ്മമാർഗം. ഏതിന പ്രതിപദ്യമാന ഇവം മാനവം ആവർത്തന്ന ആവർത്തന്തേ ആവർത്തന്ത, ഈ മാർഗത്തിലൂടെ പോകുന്നവൻ പിന്നീട് ഈ മാനവ മാർഗത്തെ മനുഷ്യജന്മത്തെ പ്രാപിക്കുന്നില്ല എന്ന് പറയുന്നു. അവിടെ ഗീതയിൽ പറഞ്ഞു ആ ബ്രഹ്മഭുന ലോക പുനരാവൃത്തി എന്ന് പറഞ്ഞ മാം അവിടെ ബ്രഹ്മലോകം വരെയുള്ള ഭാഗങ്ങളെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരും എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നത് മാം ഉപേത്തിയത് തോന്നുകയില്ല, എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നില്ല. അവിടെയും പറയുന്നത് തിരിച്ചു വരാത്ത ഒരു സ്ഥാനം, അതിനെയാണ് ഇവിടെ പറയുന്നത്. ആ ലോകങ്ങളുടെ സ്ഥാനത്തെയും വിട്ടിട്ട് എന്താണ് ഞാൻ ബ്രഹ്മഗമേതി, ഇവിടെ പറയുന്ന ഈ ബ്രഹ്മം അവിടെയാണ് പറഞ്ഞത് മാം എന്നെ. അങ്ങനെ എന്നെ പ്രാപിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുന്നില്ല. ഇതൊരു മാർഗം, ഇനി ദക്ഷിണായന മാർഗത്തെ കുറിച്ചും പറയും. ഈ മാർഗത്തെ ഗുരു ഉപദേശിക്കുന്നു, പറയുന്നു ഞാനത് വ്യക്തമായി ഉപദേശിക്കും. ഇവിടെ പറയുന്നത് എന്താണോ, മറ്റ് പ്രകൃതിയിൽ നിന്നും ദേവതകളിൽ നിന്നും എന്ന ഉപദേശങ്ങളൊക്കെ ആണെങ്കിലും അവിടെ എല്ലാം സഹായം പ്രാപിച്ചാലും ശരി, ശിഷ്യന്റെ യോഗ്യത അനുസരിച്ച് ആത്യന്തികമായി ഗുരുവിന്റെ ഉപദേശം അത് വേണം. ആ ഗുരുവിന്റെ ഉപദേശം കൊണ്ട് മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ, വിദ്യ പൂർണ്ണമാകത്തുള്ളൂ എന്നാണ്. ഏഷ വൈ യജ്ഞോ യോയം പവത, ഏഷ എന്നിതം സർവം പുനാദി, യദേവ എന്നിതം സർവം പുനാദി, തസ്മാത് ഏഷൈവ യജ്ഞ തസ്യ മനശ്ച വാക്ച വർത്തനീ തയോരന്യതരാം മനസാ സംസ്കരോതി ബ്രഹ്മാ വാചാ ഹോതാ അബ്ധര്യോ ഉദ്ഗാതാ അന്യതരാം സയത്ര ഉപാകൃതേ പ്രാതരനുവാകേ പുരാ പരിധാനീയായ ബ്രഹ്മാ വ്യവവദതി അന്യതരാമേവ വർത്തനീ സംസ്കരോതി ഹീയതേ അന്യതരാസ യഥേകപാ വ്രജൻ രഥോ വൈകേന ചക്രേണ വർത്തമാനോ ഋഷ്യതി ദൈവമസ്യ യജ്ഞോ ഋഷ്യതി യജ്ഞം ഋഷ്യന്തം യജമാനോ അനുരിഷ്യതി സ ഇഷ്ട്വാ പാപീയാൻ ഭവതി അധ യത്ര ഉപാകൃതേ പ്രാതരനുവാകേ ന പുരാ പരിധാനീയായ ബ്രഹ്മാ വ്യവദതി ഉഭയേവ വർത്തനീ സംസ്കൃവന്തി ന ഹീയതേ അന്യതര യഥാ ഉഭയപാൽ വ്രജൻ രഥോ ഓഭാഭ്യാം ചക്രാഭ്യാം വർത്തമാനഃ പ്രതിതിഷ്ഠതി ഏവമസ്യ പ്രതിതിഷ്ഠതി യജ്ഞം പ്രതിതിഷ്ഠന്തം യജമാനോ അനു പ്രതിതിഷ്ഠതി ശ്രേയാൻഭവതി പ്രജാപതിർ ലോകാൻ അഭ്യതപത് തേഷാം തപ്യമാനാനാം രസാൻ പ്രാവൃഹദ് അഗ്നിം പൃഥിവ്യാ വായും അന്തരിക്ഷാൻ ആദിത്യം ദിവഹ സ ഏതാസ്തിസ്രോ ദേവത അഭ്യതപത് താസാം തപ്യമാനാനാം രസാൻ പ്രാവൃഹദ് അഗ്നേരിച്ചോ വായോർയജുംഷി സാമാന്യാതിത്യാം ത്രയീം വിദ്യാം അഭ്യതപത് തപ്യമാനായ രസാൻ പ്രാവൃഹദ് ഭൂരിത്യഗ്ഭ്യോ ഭൂരിത്യജുർഭ്യഃ സ്വരതി സാമഭ്യ തോ ഋഷ്യേ ബഹുസ്വഹേതി ഗർഹപത്യേ ജുഹൂയാൻ ഋചാമേവ തദ്രസേന ഋചാം വീര്യേണ ഋചാം യജ്ഞസ്യ വിരിഷ്ഠം സന്ദധാതി അധയതി യജുഷ്ഠോ ഋഷ്യേ ബഹുസ്വാഹേതി ദക്ഷിണാഗ്നോ ജുഹുയാ യജുഷാമേവ തദ്രസേന യജുഷാം വീര്യേണ യജുഷാം യജ്ഞസ്യ വിരിഷ്ഠം സന്ദധാതി അധയതി സാമതോ ഋഷ്യേ സഹസ്വഹേതി ആഹവനീയേ ജുഹുയാൻ സാമ്നാമേവ തദ്രസേന സാമ്നാം വീര്യേണ സാമ്നാം യജ്ഞസ്യ വിരിഷ്ഠം സന്ദധാതി തദ്യഥാ ലവണേന സുവർണം സന്ദധ്യാ സുവർണേന രജതം രജതേന ത്രപു ത്രപുണാ സീസം സീസേന ലോഹം ലോഹേന ദാരു ദാരുചർമ്മണാ ഏവമേതാം ലോകാനാം ആസാം ദേവതാനാം അസ്യാസ്ത്രയ്യാ വിദ്യായ വീര്യേണ യജ്ഞസ്യ വിരിഷ്ഠം സന്ദധാതി ഭേഷജകൃതോ ഭവാ ഏഷ യജ്ഞോ എത്രയേവം വിദ് ബ്രഹ്മാ ഭവതി ഏഷ ഹവാ ഉദക്പ്രവണോ യജ്ഞോ എത്രയേവം വിദ് ബ്രഹ്മാ ഭവതി ഏവം വിദം ഹവാ ഏഷ ബ്രഹ്മാണം അനുദാധ യതോ യദ ആവർത്തതേ തത്തദ്ഗച്ഛതി മാനവോ ബ്രഹ്മൈവ ഏക കീർത്തിക്കുരോ അശ്വാഭി രക്ഷത്തി ഏവം വിദ്ധ വൈ ബ്രഹ്മ യജ്ഞം യജമാനം സർവാംശ അർത്തിജോ അഭിരക്ഷതി തസ്മാത് ഏവം വിദ് ഏവ ബ്രഹ്മാണം ബ്രവീത നനേവം വിദം ന അനേവം വിദം യോ ഹ വൈ ജ്യേഷ്ഠം ച ശ്രേഷ്ഠം ച വേദ ജ്യേഷ്ഠശ്ച ഹ വൈ ശ്രേഷ്ഠശ്ച ഭവതി പ്രാണോ വാവ ജ്യേഷ്ഠശ്ച ശ്രേഷ്ഠശ്ച യോ ഹ വൈ വസിഷ്ഠം വേദ വസിഷ്ഠോ ഹസ്വാനാം ഭവതി വാഗ്ഭാവ വസിഷ്ഠ യോ ഹ വൈ പ്രതിഷ്ഠാം വേദ പ്രതിഹ തിഷ്ഠത്യസ്മിൻശ്ച ലോകേ അമുഷ്മിൻശ്ച ചക്ഷുർഭാവ പ്രതിഷ്ഠ യോ ഹ വൈ സമ്പദം വേദ സംഹാസ്മൈ കാമാപദ്യന്തേ ദേവാസ്ത മാനുഷാസ്ത ശ്രോത്രം വാവ സമ്പദ് യോ ഹ വാ ആയതനം വേദ ആയതന ഹസ്വാനാം ഭവതി മനോഹവ ആയതനം അധഃ പ്രാണ ഹം ശ്രേയസി വ്യോദിരേ അഹം ശ്രേയാൻ അസ്മി അഹം ശ്രേയാൻ അസ്മീതി ഇത് പ്രാണസംവാദം, ഇത് ഉപാസനയുടെ ഭാഗമാണ്. എന്നാൽ ഇത് പല ഭാഗങ്ങളിലും വരുന്നതാണ്, പ്രാണസംവാദം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് പറഞ്ഞ പല ഭാഗങ്ങളും ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്ന പ്രാണസംവാദം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ സംവാദം. ഒരിക്കലും ഇന്ദ്രിയങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് പരസ്പരം മഴക്കുണ്ടാക്കിയതാണ്. എന്താണ്? നമ്മളിൽ ആരാണ് ശ്രേഷ്ഠം എന്നാ. ദേഹപ്രാണ പ്രജാപതി പിതരമീറ്റി ഊജുഹു ഭഗവൻ കോ ന ശ്രേഷ്ഠൈതി താൻ ഹോ വാച യസ്മിൻ ഉത്ക്രാന്തേ ശരീരം പാപിഷ്ടതരമിവ ദൃശ്യേത തവ ശ്രേഷ്ഠൈതി. ഇന്ദ്രിയങ്ങൾ തമ്മിലെപ്പോഴും മഴക്കായിരുന്നു. നമ്മളിൽ ആരാണ് ശ്രേഷ്ഠൻ? അങ്ങനെ അവസാനം ഇവരെല്ലാവരും കൂടി ചേർന്ന് പ്രജാപതിയുടെ അടുത്ത് പോയി, ഭഗവൻ കോ ന ശ്രേഷ്ഠ, നിങ്ങളിൽ ആരാണ് ശ്രേഷ്ഠനായിരിക്കുന്നത്? പ്രജാപതി പറഞ്ഞു, നിങ്ങളിൽ ആരാണോ ഈ ശരീരം വിട്ടുപോകുമ്പോ ഈ ശരീരം പാപിഷ്ടതരം ഇവ, ഈ ശരീരം ചീഞ്ഞ് നാറുന്നത്, അവനാണ് ശ്രേഷ്ഠൻ. ആര് പോയാലാണോ ശരീരത്തിന് കേട് സംഭവിക്കുന്നത് അവൻ ശ്രേഷ്ഠൻ. പറയുന്ന എന്താണ്? പ്രാണന്റെ ഉത്കൃഷ്ടതയെ കാണിക്കാൻ വേണ്ടി, പ്രാണോപാസനയ്ക്ക് വേണ്ടി പറയുന്നതാണ്. സഹ വാഗ്ചക്രാമ സസംവത്സരം പ്രോഷ്യ പരിയത്യുവാച കഥം അശകത് ഹൃദയമജ്ജീവിതമിതി യഥാ കല അവദന്ത പ്രാണന്ത പ്രാണേന പശ്യന്ത ചക്ഷുഷ ശൃണ്ണന്ത ശ്രോത്രേണ ധ്യായന്ത മനസമേവമിതി പ്രവേശവാക്. ഇത് പ്രജാപതി പറഞ്ഞു, ആരാണോ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു, അവൻ വിട്ടുപോകുമ്പോ ശരീരം നശിക്കുകയാണെങ്കിൽ അവൻ ശ്രേഷ്ഠൻ. ഇത് കേട്ട് എന്ത് ചെയ്തു? വാക്ക് ശരീരത്തിൽ നിന്ന് വിട്ടുപോയി. സംവത്സരം പ്രോഷ്യ, ഒരു വർഷം പുറത്ത് താമസിച്ച് ശരീരമായിട്ടൊരു ബന്ധമില്ലാതെ തിരിച്ചു വന്ന് ചോദിച്ചു, കഥം അശകത്ത, എന്നെ കൂടാതെ നിങ്ങളെല്ലാം എങ്ങനെയാണ് ഈ ശരീരത്തിൽ കഴിഞ്ഞത്? അവർ പറഞ്ഞു, യാതൊരു പ്രശ്നം ഉണ്ടായില്ല. എന്തുകൊണ്ട്? യഥാ കലാവതെന്താ, ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റിയില്ല അത്രമാത്രം. പിന്നെയോ? പ്രാണന്ത പ്രാണനുണ്ടായിരുന്നു അതുകൊണ്ട് പ്രാണനം നടന്നു, കണ്ണുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ കണ്ടു, ചിവിയുണ്ടായിരുന്നു കേട്ടു, മനസ്സുകൊണ്ട് ചിന്തിച്ചു, വേറെ ഒരു തകരാറും പറ്റിയില്ല. ഉടനെന്ത് ചെയ്തു? വാഗത്തിരിച്ചന്ന് ശരീരത്തിൽ പ്രവേശിച്ചു. ഇപ്പൊ താനല്ലാന്ന് മനസ്സിലായി. ചക്ഷുഹ ഉച്ചക്രാമ തസ്സംവത്സരം പ്രോഷ്യ പരിയേതി ഉവാച കഥം അശകത ഹൃദയമജ്ജീവിതമിതി യഥാ അന്താഹ അപശ്യന്തഹ പ്രാണന്തഹ പ്രാണേന വദന്തോ വാച ശൃണ്ണന്തഹ ശ്രോത്രേണ ധ്യായന്തോ മനസ ഏവമിതി പ്രവിവേശ ചക്ഷുഹോ. ഉടനെ ചക്ഷുരേന്ദ്രിയം വിട്ടുപോയി. അതും പോയി ഒരു വർഷം പുറത്തൊക്കെ കറങ്ങി നടന്നിട്ട് തിരിച്ചു വന്ന് ചോദിച്ചു, എങ്ങനെയിരുന്നു? കഥം അശകത ഹൃദയം ജീവിതം, നിങ്ങളെല്ലാം എങ്ങനെ ഇതിനകത്ത് കഴിഞ്ഞു? പറയുന്നു, യഥ അന്താഹ അന്ധന്മാരെ പോലെ, പ്രാണനുണ്ടായിരുന്നു അതുകൊണ്ട് അതിന്റെ പ്രവൃത്തി നടന്നു, വാക്കുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചു, ചിവി ഉണ്ടായിരുന്നു കേട്ടു, മനസ്സുകൊണ്ട് ചിന്തിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോ ചക്ഷേന്ദ്രിയവും തിരിച്ചു പ്രവേശിച്ചു. അവന് മനസ്സിലായി, ഞാനല്ല വലത്ത്, മടത്ത് ശ്രോത്രം ഭോച്ച ശ്രോത്രം ഉച്ചക്രാമ തസ്സംവത്സരം പ്രോഷ്യ പരിയേതി ഉവാച കഥം അശകത ഹൃദയ മദ്യവിധമിതി യഥാ ബധിര അശ്വന്ത പ്രാണന്ത പ്രാണേന വദന്തോ വാച പശ്യന്ത ചക്ഷുഷ ധ്യായന്തോ മനസ ഏവം വിധി പ്രവിവേശ ശ്രോത്രം. ചോദിച്ച ശ്രോത്രവും ഇത് കേട്ടിട്ട് ഇറങ്ങിപ്പോയി. ഒരു വർഷം പുറത്ത് കറങ്ങി തിരിച്ചു വന്ന് ചോദിച്ചു, നിങ്ങളെല്ലാം എങ്ങനെ ഇവിടെ കഴിഞ്ഞു? പറയുന്നു, എങ്ങനെയാണോ ബധിരന്മാർ പോലെ, ഞങ്ങൾ കേൾക്കാതെ കഴിഞ്ഞു. പക്ഷേ പ്രാണനുണ്ടായിരുന്നു, വാഗേന്ദ്രിയ ഉണ്ടായിരുന്നു, ചക്ഷുരേന്ദ്രിയ ഉണ്ടായിരുന്നു, മനസ്സ് ചിന്തിച്ചു, തകരാറൊന്നും സംഭവിച്ചില്ല. മനോഹ ഉച്ചക്രാമ സംവത്സരം പ്രോഷ്യ പരിയേതി ഉവാച കഥം അശകത ഹൃദയം ജീവിതമിതി യഥാ ബാല ആമനസഹ പ്രാണന്ത പ്രാണേന വദന്തോ വാച പശ്യന്ത ചക്ഷുഷ ശൃണ്ണന്ത ശ്രോത്രേണ ഏവമിതി പ്രവിവേശകമനഃ ഉടൻ മനസ്സ് വിട്ടുപോയി. അതും ഒരു വർഷം പുറത്തെല്ലാം കറങ്ങി തിരിച്ചു വന്ന് ചോദിച്ചു എങ്ങനെയായിരുന്നു. അവർ പറഞ്ഞു ഒന്നും സംഭവിച്ചില്ല, എന്തുകൊണ്ടാണ് എങ്ങനെയാണോ ബാലന്മാർ കൊച്ചു കുഞ്ഞുങ്ങൾ ചിന്തിക്കാതിരിക്കുന്നത്, അവർ ചിന്തിക്കാൻ കഴിയുന്നില്ലല്ലോ. അതുപോലെ ഞങ്ങൾ ചിന്തിച്ചില്ല, പക്ഷേ പ്രാണനുണ്ടായിരുന്നു, അതിന്റെ പ്രവൃത്തി നടന്നു, വാക്ക് സംസാരിച്ചു, കണ്ണ് കണ്ടു, ചെവി കേട്ടു. ഇത് പറഞ്ഞപ്പോൾ മനസ്സും തിരിച്ച് പ്രവേശിച്ചു. അത പ്രാണ ഉച്ചിക്രമിഷ്യൻ ശങ്കോൻ സംഹിതേ ഏവം ഇതരാൻ പ്രാണാൻ സമഖിതന്തം ഹ അഭിസമയത്യ ഊജോ ഭഗവൻ ഏതി ത്വം ന ശ്രേഷ്ഠോസി മ ഉത്ക്രമീരീതി. പറയുന്നു അത് കഴിഞ്ഞ് പ്രാണൻ, അടുത്ത് പ്രാണന്റെ ഊഴം വന്നു. അവസാനമാണ് പ്രാണൻ ശരീരം വിട്ടു പോകാൻ തുടങ്ങിയതും എന്താണ്? ഉച്ചിക്രമിഷൻ യഥാസുഖ്യ, നല്ലൊരു കുതിര, ആരോഗ്യമുള്ള ഒരു കുതിര. എന്താണ് പട്വി ശങ്കൂൻ, അതിനെ കാലിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ആരോഗ്യമുള്ള ഒരു, അതിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അതിനെ ചാട്ട കൊണ്ട് അടിച്ചു. അപ്പൊ കാല് കുറ്റിയടിച്ച് കെട്ടിയിരിക്കുകയാണ്. ആണ് പഡ്വീശ ശങ്കൂൻ എന്ന് പറയുന്നത്. കുതിര സാധാരണ കാലിൽ കെട്ടി കുറ്റിയടിച്ച് കെട്ടും. എന്നിട്ട് കുതിരയുടെ ശക്തി പരീക്ഷിക്കുന്നതിന് വേണ്ടി കുതിര മേയ്ക്കുന്നതാണ് ചാട്ട കൊണ്ട് അതിനെ അടിച്ചപ്പോ. എങ്ങനെയാണോ ആ കുതിര ആ കുറ്റിയെ പറിച്ച് ഓടുന്നത്, അതുപോലെ സംഹിതയിൽ എങ്ങനെയാണത് വരിച്ച് പിഴുന്നത്, ആ കുറ്റിയെ വരിച്ചു പിഴുന്നത്, അതുപോലെ ഇവം ഇതരാൻ പ്രാണാൻ സമഹിതന്തം. പ്രാണൻ എങ്ങനെയാണോ ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോകാൻ തുടങ്ങിയത്, അപ്പോൾ എങ്ങനെയാണ് ഒരു കുതിര അതിന്റെ കാലിൽ കെട്ടിയിരിക്കുന്ന കുറ്റിയെ പറിക്കുന്നത്, പറിച്ച് ഓടാൻ ശ്രമിക്കുന്നത് പോലെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും കുറ്റി പറിച്ചു. എല്ലാ ഇന്ദ്രിയങ്ങളും ശരീരത്തെ വിടാൻ തുടങ്ങി. തേ പ്രാണ സഞ്ചാരിത, അതെല്ലാം സ്വസ്ഥാനത്ത് നിന്ന് ഇളകാൻ തുടങ്ങി. പ്രാണൻ വിട്ടുപോയപ്പോൾ അതെല്ലാം സംഭ്രമിച്ചു, ഭയന്നു. അവർക്ക് മനസ്സിലായി ഈ പ്രാണൻ പോയി കഴിഞ്ഞാൽ ഈ ശരീരവുമായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ബന്ധം അവസാനിക്കും. എല്ലാവരും അഭിസമയത്യ, പിന്നെ കൂടുതൽ പരീക്ഷണത്തിനൊന്നും അവർ തയ്യാറായില്ല. എല്ലാവരും കൂടി ഒരുമിച്ചുകൂടി ഊച്ചു പ്രാണനോട് പറഞ്ഞു, ഭഗവൻ ഞങ്ങളെല്ലാവരും അംഗീകരിച്ചിരിക്കുന്നു, ത്വം നഹ ശ്രേഷ്ഠോ നീയാണ് ഞങ്ങൾ ശ്രേഷ്ഠം, അതുകൊണ്ട് ഇനി ഒരു പരീക്ഷണം വേണ്ട. മാ ഉക്രമീ, ഈ ശരീരം വിട്ടു പോകരുത്, പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ഈ ശരീരം വിട്ടു പോകേണ്ടി വരും. കാരണം മുമ്പ് ഓരോ ഇന്ദ്രിയങ്ങളായും മനസ്സുൾപ്പെടെ ശരീരം വിട്ടു പോയിട്ടും ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഇവിടെ പ്രാണൻ ഒറ്റയ്ക്ക് ശരീരം വിട്ടുപോകാൻ തുടങ്ങിയപ്പോ അത് കുതിര കുറ്റി പറിക്കുന്നത് പോലെ ഈ ശരീരത്തിൽ നിന്ന് സർവ ഇന്ദ്രിയങ്ങളുടെയും ബന്ധത്തെ പറിച്ചു കളയുന്നതായി ഇന്ദ്രിയങ്ങൾക്ക് അനുഭവപ്പെട്ടു. അവർ പോയി പറഞ്ഞു, എന്താണ് അങ്ങാണ് ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞിട്ടടുത്ത് ഓരോ ഇന്ദ്രിയങ്ങളും ഈ പ്രാണനെ സ്തുതിക്കുകയാണ്. ഇവിടെ പറയുന്ന എന്താണ്? പ്രാണ ഉപാസനയുടെ മഹത്വത്തെ കാണിക്കുകയാണ്. പ്രാണൻ ശ്രേഷ്ഠനാണ്. അതഹേനം വാഗുവാച യദഹം വസിഷ്ഠോസ്മി ത്വം തദ് വസിഷ്ഠോസി യദഹേനം ചക്ഷുരുവാച യദഹം പ്രതിഷ്ഠാസ്മി ത്വം തദ് പ്രതിഷ്ഠാസീതി. അതഹേനം ശ്രോത്രമുവാച യദഹം സമ്പദസ്മി ത്വം ത്വം തത് സമ്പദസി. യദഹേനം മനോവാച യദഹം ആയതനമസ്മി ത്വം തത് ആയതനമസീതി. നവൈ വാചോ ന ചക്ഷുംഷി ന ശ്രോത്രാണി ന മനാംസിത്യാചക്ഷതേ പ്രാണ ഇത്യേവ ആചക്ഷതേ പ്രാണുഹ്യേവ ഏതാനി സർവാണി ഭവതി. അതുകൊണ്ട് എന്താണ് പറയുന്നത്? ഓരോ ഇന്ദ്രിയങ്ങളും പറയുന്നു, ചക്ഷു പറയുന്നു ഞാൻ പ്രതിഷ്ഠയാണ് അത് നീയാണ്, ശ്രോത്രം പറയുന്നത് എന്താണ്? ഞാൻ സമ്പതാണ്, അത് നീയാണ്. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും പറയുന്നു എന്നിൽ എന്തെല്ലാം മഹത്വമുണ്ടോ അതെല്ലാം നിന്റേതാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്ന എന്താണ്? ഇതെല്ലാം പ്രാണനാണ്. മനസ്സുൾപ്പെടെയുള്ള എല്ലാ ഇന്ദ്രിയ രൂപത്തിനും ഇരിക്കുന്നത് ഈ പ്രാണൻ തന്നെയാണ്. അതുകൊണ്ട് പ്രാണൻ ഈ ശരീരത്തിൽ ശ്രേഷ്ഠനാണ്. ആ പ്രാണൻ തന്നെയാണ് പ്രജാപതിയായിരിക്കുന്നത്. അതുകൊണ്ട് ആ പ്രാണനെ ഉപാസിക്കുക. ആ പ്രാണ ഉപാസനയുടെ ഫലമാണ് ബ്രഹ്മലോകപ്രാപ്തി. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനു പ്രാണൻ ഉപാസിക്കണം, അതിന്റെ ശ്രേഷ്ഠത എന്താണ്, അതിനു വേണ്ടിയിട്ടാണ്.
4: ഓം നമഃശിവായ.
5: യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോ, ദി 24/7 സ്പിരിച്വൽ ചാനൽ ഫ്രം ശൈവം ഡോട്ട് ഓർഗ്.
4: ഓം നമഃശിവായ.

ഭക്ഷ്യത്രാദൂപാഗ്ഞശുരൂപാഗ്ഞശോസ്ത്രവൃത്തോരഥന്തരം വസിഷ്ഠർഷിഃ പ്രജാപാതിഗൃഹീതയാത്വയാ അപ്രാണം ഗൃഹാമി പ്രജാഭ്യാഃ അയം ദക്ഷിണ വിശ്വകർമാ തസ്യ മനോ വൈശ്വകർമ്മണം ഗ്രീഷ്മോ മാ

ഹരിച്ചാദാശ്രവാഗവസ്ഥ ഹരിച്ചേതാമിന്ദ്രമധ്യതോഹക്രം വ്യവ്യാകൃതാ തസ്മാദിയം വ്യാകൃതാ

ഭക്തരവേദനഭിര പരിത്രം വിജുഹുരസ്തസ്വാദിഷോനാസിക്ഷുഷേതാക്ഷുഷേ ദേവാഹുദേവ ശിവ പഞ്ചേ

0: Om Namah Shivaya. You're listening to Shaivam.org radios. 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
1: അങ്ങനെയുള്ള പരമേശ്വരനും ഉപാസ കുടുംബങ്ങളിലായിരിക്കും മഹത്തന്മാർക്ക് ആ ഭക്തി വളരുന്നതായ സമയത്ത് ധർമ്മത്തിൽ ജ്ഞാനവൈരാഗ്യങ്ങൾക്കും കാരണമാവുന്നു. അങ്ങനെ കാലം കൊണ്ട് തത്വാനുഭൂതി ഉണ്ടായിട്ടുണ്ട്. അത് തഗുണോപാസനം ചെയ്ത മനസ്സിനെ നേരത്തെ പറഞ്ഞു ഈ ഇന്ദ്രിയ മനോവൃത്തി പ്രാണങ്ങളെ അടക്കണം എന്ന് പറഞ്ഞല്ലോ. ആ അടക്കൽ എങ്ങനെയാ സാധിക്കുക എന്നുള്ളത് അവിടെ പറഞ്ഞില്ല. അതിനെ സൂചിപ്പിക്കുന്നു ഇവിടെ എന്നർത്ഥം. സാധാരണ ആളുകൾക്ക് കുറച്ചൊക്കെ പഠിച്ചു, കുറച്ചൊക്കെ ശാസ്ത്രങ്ങൾ പഠിച്ചു, ഞാൻ പഠിച്ചു, പ്രചോദനങ്ങൾ പഠിച്ചു എന്ന് പറയുന്നവർക്കും ഈ ഇന്ദ്രിയമന പ്രാണങ്ങളെ ഒന്നും അടക്കാനുള്ള കഴിയില്ല. അങ്ങനെ അവയെ അടക്കാൻ കഴിയാതിരിക്കും കാലത്തോളം ശരിയായുള്ള ആത്മവിചാരമോ ആത്മാനുഭവം ഉണ്ടാകാൻ കഴിയാതാണ്. അതെങ്ങനെയാ സാധിക്കുക? തഗുണോപാസനം വേണം അതുകൊണ്ടേ സാധിക്കുന്നു. ശരിയാണെന്നുള്ളതായ തഗുണോപാസനം ജ്ഞാനസ്വരൂപിയായിരിക്കുന്ന ഒരു ദേവത ആത്മ അറിയാം. എന്തിനെയാണ് ഉപാസിക്കേണ്ടത്? ഒന്നുകിൽ ഗുരു അല്ലെങ്കിൽ ദേവത, അതായത് ഇഷ്ടദേവത അല്ലെങ്കിൽ അതിൽ ഏതാണ് ഒരാളൊക്കെ സുഗമമായിട്ട് തോന്നുന്നത് അതിനെയാണ് ഉപാസിക്കുന്നത്. അപ്പം ആ മൂന്നിലുള്ള ഉപാസനവും ഒരു പ്രകാരത്തിൽ ശരണോപാസനം തന്നെയാണ്. ഇപ്പൊ ആത്മോപാസി ശരണോപാസനാവോ എന്ന് ചോദിച്ചാൽ ആത്മാവിനെയാണ് ശകുണമാക്കി തൃപ്പുണത്തെ രൂപത്തിൽ ഉപാസിക്കുന്നത്. ആത്മഗോപുണ്ടൊക്കെ പിന്നെ അതിന് വീണ്ടും ആവശ്യമില്ലല്ലോ. ഇതായിട്ട് ഗുണോപാസന ആവശ്യമില്ലല്ലോ. അപ്പൊ ബോധം ഇല്ലാത്ത ആളോടാണ് പറയുന്നത്. അപ്പോ ഗുണാതീതമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ ഗുണഭാവങ്ങളോട് കൂട്ടിച്ചേർത്ത് ഉപാസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ആത്മോപാസന പറയുന്നത്. അങ്ങനെ ഗുരുദേവത ആത്മ ഗുരു സ്വരൂപത്തിലോ ഇഷ്ടദേവത സ്വരൂപത്തിലോ ആത്മസ്വരൂപത്തിലോ സുദൃഢമായി നിൽക്കുന്ന ശരണാഗതിയോടുകൂടിയ നിരന്തര ഉപാസന. ഈ അങ്ങനെയുള്ള ഉപാസനം ഉണ്ടാവുമ്പോഴേ ഒരാൾക്ക് ഇന്ദ്രിയ മനോബുദ്ധി പ്രാണങ്ങളാകുന്ന കരണങ്ങളാണ്. ആ കരണങ്ങൾ അറിയിക്കഴിഞ്ഞാലേ ശരിയായുള്ള ആത്മം ചാലിക്കാൻ പറ്റുള്ളൂ. ഇതാണോ ഇതാണോ ഇതാണോ എന്ന് ആ വസ്തുതത്വത്തെ ജീവിച്ചും ജീവിച്ച ഇതല്ല ഇതല്ല ഇതല്ല എന്ന് തന്നെ തന്നെ തന്നെ പറഞ്ഞ് കുത്തിരൂപമാകുന്ന ഞാനാണോ? അപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ. ഇപ്പൊ കാലാണോ ആത്മാവ്? ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ കാലാണോ, കയ്യാണോ, കണ്ണാണോ, മൂക്കാണോ, ഇതെല്ലാം കൂടി ചേർന്ന ശരീരമാണോ? ശരീരത്തിലുള്ള തൊക്ക്, അതായത് ശരീരത്തിലക്രമാണോ, ജാതത്വങ്ങളാണോ, ധാതുക്കളാണോ, പാതവിട്ട ഘട്ടങ്ങളാണോ, മനസ്സാണോ, ബുദ്ധിയാണോ, ഇങ്ങനെ നിരൂപിക്കുമ്പോൾ ഇതല്ല ഇതല്ല ഇതല്ല ഇതല്ല എന്നുള്ളതായ ആ ബോധം ആ നിരൂപിക്കുന്ന ആളൊക്കെ എന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നുണ്ടോ? അവസാനം നിരൂപിക്കുന്നവനായ താൻ തന്നെയാണ് ആത്മാവെന്ന് തന്നെയാണോ ബോധിക്കുന്നത്? ഇതുപോലെ ബോധഭൗതിക പ്രപഞ്ചത്തെ, അതായത് പഞ്ചഭൂതങ്ങളെയും അവയുടെ വികാരമാകുന്ന നാമരൂപാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചവും അതിന്റെ സ്ഥൂലസൂക്ഷ്മ കാരണത്തിലുമായിരിക്കുന്ന അവസ്ഥാവിശേഷങ്ങളും അതുപോലെ തന്നെ ത്രിഗുണങ്ങളും അഹങ്കാര മഹത്വങ്ങളും മായയും നിരൂപിച്ചു കഴിയുമ്പോൾ ആത്മസ്വരൂപം. പക്ഷേ അങ്ങനെ നിരൂപിക്കാൻ ഇന്ന് കഴിയുന്നില്ല എന്നുകൊണ്ട് മനുഷ്യന് വേണ്ടത്ര ശുദ്ധിയില്ലാത്തത് തരുണോപാസന ചെയ്യാത്തതുകൊണ്ടാണ്. ഈ ഉപനിഷത്തോ പ്രകരണങ്ങളോ മറ്റുള്ളതായ ഗ്രന്ഥങ്ങളോ പഠിച്ചോ വായിച്ചോ എന്നുള്ളത് നല്ലതാണ്. പക്ഷെ അതുകൊണ്ട് മനഃശുദ്ധി ഉണ്ടാവില്ല. മനഃശുദ്ധി ഈ ഉപാസന കൊണ്ട് ഉണ്ടാവുന്നു. ഇങ്ങനെയാണ് ഉപാസന വിധിച്ചിരിക്കുന്ന ശരീരം. ഇനിയപ്പോ ജാനന്ദേവ ജാനന്തോ കിം മുഹൂർത്തിയ എന്ന് ബ്രഹ്മദേവന്റെ സ്ത്രീയും പറയുന്നത്. ആ ബ്രഹ്മസ്ത്രീയിൽ നിന്ന് സഗുണോപാസനത്തിന്റെ മഹത്വത്തെയാണ് പറയുന്നത്. ഈ ശാസ്ത്രമായിരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് ഇത്. ഗുണോപാസനകളുടെ മനസ്സിന്റെ ആസക്തികൾ നീങ്ങിയിട്ട് പഠിക്കുന്നു.

ஆனக்கூடிய உடனே அகுணோபாசனத்தை மீண்டும் ஒன்றும் செய்யாததும் உண்டான ആത്മവിചാരം പോലും ഉണ്ടാവാത്തത് വിചാരം കൊണ്ടേ വസ്തുണ്ടാവുള്ളൂ. അനുഭവമുള്ള പരോക്ഷമായിട്ടാണ് ആത്മസിദ്ധിയാണ് എന്നൊരു വസ്തുപത്തെ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് കർമ്മത്തെയും കൂടി വിധിച്ചത്. കർമ്മത്തെയും ഉപാസനയെയും വിധിച്ചത് ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. ചിത്തശുദ്ധി വന്നാലേ ആത്മവിചാരം ചെയ്യാൻ കഴിയും. ആത്മവിചാരം കൊണ്ടേ കർത്തവിചാരം. അപ്പൊ വസ്തുസിദ്ധി വിചാരേണ നഗിഞ്ചൽ കർമ്മ കൂടി വസ്തുസിദ്ധി വിചാരം കൊണ്ടേ ഉണ്ടായിരുന്നു. വിചാരം ചെയ്യാത്തത് കൊണ്ടാണ് അപ്പൊ തഗുണോപാസനത്തെയാണ് ചിന്നയമനോബുദ്ധി പ്രാണങ്ങളെ അടക്കലാണ് അത് സാധിക്കാത്തത്. തഗുണോപാസനം ചെയ്യാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തഗുണോപാസനം ചെയ്ത ചിത്രത്തിന് ശുദ്ധി വരുത്തി ചിന്നയമനോബുദ്ധി പ്രാണങ്ങളെ അടക്കി ആത്മവാസനം ചെയ്യാം.

அனுபவத்தை எல்லாத்தையும் டீச்சர் ஆக்கலம் செய்யணும் என்றால் யோகம் சுசுப்தான் ஏதோ ஒரு சைதன்யமான சுசுப்தனாயிட்ட அதாவது சுப்ரீந்தீந்தனாயிட்டிருக்கிறார். தன்னே அறியுமில்ல, மற்றவர்களையும் அறியுமில்ல, எல்லா அறிவுகளும் சப்தமாயிட்டிருந்தது. மாயால் அவரும் செய்யப்பட்ட சுயம் பிரகாசிக்காது கொண்டிருக்கிறார். கரணங்களோட அடக்கம் எதுவாயிட்ட அதாவது தன்னை குறிச்ச ஒரு அறிவும் தரிக்கோ மற்றவர்களுக்கும் இல்ல என்ற நிலவரியான அங்கேயான ஒரு சொப்னத்தில் உண்டாகுது. தானும் அங்கே தான் தன்னையோ மற்றவரையோ அறியுன்னு எங்கிலும் தானும் உண்டாயிருந்தது. எந்தாயிரம் உடனே அது மனிதனோ மரிச்சோ ஏ மரிச்சிட்ட உடனே ஏகத்தில் சூடுண்ட പിന്നെ ഈ ശബ്ദമുണ്ട്, ഈ ലാംഗങ്ങളെ കൊണ്ട് വിശ്വാസം ശ്വാസങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്പന്ദനുണ്ട്, അവിടെ അവിടെ നോക്കുന്നുണ്ട്. ഇതൊക്കെ ദാനം പോലും മരിച്ചിട്ടില്ല. അപ്പോ ചൈതന്യം ഉണ്ടായതിനെ ഈ ശരീരത്തിൽ പിന്നെ ഉണ്ടായതായ ചൈതന്യം എവിടെയും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ അത് ബഹിർമുഖമല്ല, ഇപ്പോ അന്തർമുഖമായിട്ടിരിക്കുകയാണ് എന്നൊക്കെ. അന്തർമുഖമായിട്ടിരിക്കുമ്പോൾ വിദ്യാസമുഖമാവില്ലേ ആവും. പക്ഷേ മായയുടെ ആവരണം ചെയ്തുമായിട്ട് അറിയാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. മഠം മായാസമാച്ഛാദനാൽ മായയുടെ ആവരണം ചെയ്തുമായിട്ട് ഗ്രഹണം പിടിച്ചതായ ആദിത്യം എന്ന കൂടി ആയിത്തീരുന്നു സുഷുപ്തിയവസ്ഥയിലെ ആത്മാവ്. പിന്നെ ഒന്നതിനു ശേഷം പ്രത്യവിജ്ഞയായതേ പ്രത്യവിജ്ഞ ഉണ്ടാവുന്നു. പ്രത്യവിജ്ഞ എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നു, പിന്നെ അത് മറന്നുപോയി, പിന്നീട് വീണ്ടും ഓർമ്മിക്കുന്നു. ഇതിനെയാണ് സത്യവിജ്ഞ എന്ന് പറയുന്നത്. അതിനർത്ഥം നേരത്തെ ഓർമ്മയുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ ഇടയിൽ മറന്നു, പിന്നീട് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഓർമ്മയായിരുന്നു. ഈ മതി നേരത്തെ എനിക്ക് പ്രകാശിച്ചിരുന്നു, ഇടയിൽ അടങ്ങി, പിന്നീട് വീണ്ടും പ്രകാശിക്കാൻ കഴിയും. അപ്പോ ഓർമ്മയുണ്ടാവുന്നു എന്താ കുറച്ചു നേരം ഞാൻ പിന്നെ ഈ വ്യവഹാരങ്ങളൊന്നും ചെയ്തില്ല, ബഹിർമുഖത ഉണ്ടായിരുന്നില്ല. അപ്പൊ ഈ ശരീരാദികളെയോ പ്രപഞ്ചത്തെയോ അറിയുകയും മറ്റുള്ള വസ്തുക്കളുമായിട്ട് സംബന്ധം ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇപ്പോ അതിനെന്താ കാരണം? പ്രാഗ അസ്വപ്സം കുറച്ചു മുമ്പേ ഞാൻ ഇറങ്ങി എന്ന് സ്വയം ബോധ്യപ്പെടുന്ന പ്രാകരിച്ച മുമ്പ് അസ്വപ്സം ഉറങ്ങി ഞാൻ ഇറങ്ങി. ശരി, പ്രാഗ അസ്വപ്സം ഇനി പ്രബോധ സമയത്ത് ഉണരുന്നതായ സമയത്ത് ഈ ബോധം ഉണ്ടാവുന്നു. ഇതുപോലെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴും കുറച്ചു നേരം എന്തോ ഒരാവരണത്തിൽ മുങ്ങി, ഒരാവരണം തന്നെയും അകത്തു എന്നുള്ളതായ ഓണറെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുന്ന ഒരാൾക്കും ഉണ്ടാവുന്ന രക്ഷപ്പെട്ടുവല്ലോ എന്ന് തോന്നുന്നു. മായാസ്വപ്നത്തിൽ നിന്ന് ഉണർന്നതായ ഒരാൾക്കാണ് നിത്യാനുഭൂതികളുടെ മായാസ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ കുറച്ചു നേരം ഈ ഉറങ്ങിക്കിടന്നിരുന്ന ആൾ ഉണർന്നാൽ എങ്ങനെയാണോ ഞാൻ കുറച്ചു നേരം ഉറങ്ങായിരുന്നു ശരിയായിരുന്നോ ഒന്നും അറിഞ്ഞില്ല എന്ന് ബോധിക്കുന്നത്. ഇതുപോലെ കുറച്ചു നേരം തന്റെ സ്വസ്വരൂപത്തെ സ്മരിച്ച് ഇല്ലാത്ത സംസാരാനുഭവങ്ങളിൽ മുഴുവൻ ഇടയായിത്തീരുന്നു എന്ന ബോധം അദ്ദേഹത്തിൽ ഉണ്ടാവുന്നു. ആദ്യം കൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുവല്ലോ സമാധാനമായി. ഇനിയേറെ തന്നെ നല്ലത് വളരാൻ ചിലവരാടുന്നിരിക്കണം എന്ന് ബോധിക്കുന്നു. ബോധം ഉണരുന്നതായ സമയത്ത് സത്യമായിരിക്കുന്ന അറിവ് ഉണരുന്നതായ സമയത്ത്. അപ്പോ ഈ ജാഗ്രത സ്വപ്നം സുസ്വപ്നം ഈ മൂന്നവസ്ഥകളും മാറി മാറി പ്രകാശിക്കുന്നറിയും ചെയ്യുമ്പോഴും ആ മൂന്നിനെയും കാണുന്ന അല്ലെങ്കിൽ അറിയുന്ന ഈ ആത്മാവ് മാറുന്നില്ല, വരുന്നില്ല, പോകുന്നില്ല എന്നർത്ഥം. സുസ്വരൂപത്തിൽ തന്നെ പോയി നോക്കുന്നു. ഈ ജാഗ്രത സ്വപ്ന സുസ്വപ്നങ്ങളെ അറിയുന്നു, അവയിലുള്ള ദൃശ്യങ്ങളെയും അറിയുന്നു എന്നർത്ഥം. എങ്ങനെ അറിയുന്നു? താനായോ തന്റേതായോ അല്ല, സാക്ഷി മാത്ര സ്വരൂപമാണ് അറിയുന്നു എന്നർത്ഥം. ജാഗ്രതയിലൊക്കെ താനായും തന്റേതായിട്ട് തന്നെ അറിയുന്നവരാണ് ജീവനാണ്, അതിനൊരു ആത്മാവ് അറിയുന്നില്ല എന്നർത്ഥം. എപ്പോഴും ജാഗ്രതയിലും സ്വപ്നത്തിനും സുസ്വപ്നത്തിനും സാക്ഷി മാത്രമാണ് അർത്ഥം. എപ്പോൾ നിങ്ങൾ ആത്മസ്വരൂപത്തെ പിന്നെ സ്മരിക്കാൻ തുടങ്ങിയോ, ആത്മസ്വരൂപം ആത്മാവിനെ സ്മരിക്കാൻ തുടങ്ങിയോ ഉടനെ കരണങ്ങളൊക്കെ അടങ്ങാറുണ്ട്. നിങ്ങളുടെ ആത്മാവിലെല്ലാ ഈ കരണങ്ങളൊക്കെ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള കരണങ്ങളൊക്കെ നിത്യാസ്വരൂപങ്ങളാണ്, അവയിലെ അറിവ് വെറും നിത്യയാണ്. അങ്ങനെ ക്രമത്തിൽ ആ ആത്മാവിനെ സ്മരിക്കാൻ ധ്യാനിക്കാൻ തുടങ്ങിയപ്പോഴും ആ ആത്മഭാവത്തിൽ നിങ്ങളുടെ പ്രജ്ഞ വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞ ഉള്ളിലേക്ക് അവർ പോയിരിക്കുള്ളൂ. അപ്പോൾ ഒന്നുമില്ല, ഈ പുറമേയുള്ളതായ പ്രപഞ്ചത്തെയോ ഗുണാവരൂപങ്ങളെയോ ശബ്ദങ്ങളെയോ ശരീരത്തെയോ ഒന്നും അറിയാതെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആത്മാവിനെ ജാഗ്രത സാക്ഷി മാത്രമാണ്.
ആണെങ്കിൽ വിസ്മയം വെച്ചേ താൻ ശരീരമാണ് അല്ലെങ്കിൽ മനസ്സാണ് മനുഷ്യനാണ് മനുഷ്യനാണ് ഇങ്ങനെ നോക്കാൻ ബോധിക്കുന്നു ജീവൻ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചിന്തിക്കുന്നതായ ഭാവം ഇല്ലാതിരിക്കുന്നത്. ആത്മാവിനെ എന്ന് വരുമ്പോഴോ താൻ ആത്മാവാണ് എന്ന് വരുമ്പോ ഒന്നും താനായിട്ടുണ്ടോ തന്റേതായിട്ടുണ്ട് അത് തന്നിൽ നിന്ന് അന്യമായിട്ട് ഒന്നുമില്ല. അത് എങ്ങനെയാണ് അഭിമാനിക്കുന്നത്? ചേട്ടാണ് താനായിട്ടിരിക്കുന്നത്, ഏതാ താനല്ലാത്തത്? അങ്ങനെ രാഗം ഒന്നേ ഉള്ളൂ, താൻ മാത്രമേ ഉള്ളൂ. അത് താനായിട്ടുള്ളതെന്നും താനല്ലാത്തത് എന്നും പറയാനും പോവുകയാണ്. അപ്പോ അതിൽ ഈ രാജ്യത്തും സ്വപ്നം സ്വപ്നമാകുന്ന അവസ്ഥകളെ മാറി മാറി പ്രകാശിക്കുകയും അറിയും പ്രകാശിക്കുകയും അറിയും ചെയ്യുന്നതാണ്. അങ്ങനെ ജാഗ്രതാവസ്ഥ വരുന്നതിനെയും പോകുന്നതിനെയും സാക്ഷി രൂപേണ അറിയുന്നു. സ്വപ്നം വരുന്നതിനെയും പോകുന്നതിനെയും അറിയുന്നു. പക്ഷേ ജീവൻ ആത്മാവിനെയെല്ലാം വീക്ഷിക്കുന്നത് ഈ അവസ്ഥകളെയും അതിലുള്ള ദൃശ്യങ്ങളെയുമാണ് എന്നുള്ളത് കൊണ്ട് ആ ദൃശ്യങ്ങളിൽ അഭിമാനിയായിട്ട് ആത്മാവിന്റെ വിസ്മൃതി കൊണ്ടാണ് ഈ ജീവത്വം അവിദ്യയിലുള്ളതായ പ്രതിഫലനാണെന്ന് പറഞ്ഞത്. ആ പ്രതിഫലനമാണ് അഹങ്കാരത്തോടുകൂടി ജീവനായി പ്രതിഫലിക്കുന്നത് എന്നത്. അങ്ങനെയുള്ള ജീവനാണ് മനസ്സിന്റെ ചേർച്ച കൊണ്ട് സുഖദുഃഖങ്ങളെയും ശരീരത്തിന്റെ ചേർച്ച കൊണ്ട് ജനന മരണങ്ങളെയും രോഗ ആരോഗ്യങ്ങളെയും പ്രാണന്റെ ചേർച്ച കൊണ്ട് വിഷപ്രദാഹം തുടങ്ങിയവയെയും എല്ലാം അനുഭവിക്കുന്നത് എന്നത്. ഈ ആ ജീവന്റെ അനുഭവങ്ങൾക്കൊക്കെ സാക്ഷി മാത്രമാണ് അതിന്റെ ബ്രോക്കറാവല്ല എന്നർത്ഥം. എപ്പോൾ ഈ ജീവൻ തന്നെ ആത്മാവിനെ സ്മരിക്കാൻ തുടങ്ങിയോ അപ്പൊ ജീവന് തന്നെ അനുഭവങ്ങളില്ലാണ്ട് അപ്പൊ പിന്നെ ആത്മാവിനെ കിട്ടിയുണ്ടാവും നോക്കും ജീവിതം രൂപത്തെ ധ്യാനിക്കാനായിട്ട് തുടങ്ങിക്കും. അപ്പൊ ആൾക്ക് കുഞ്ഞും കൂടെ പോയി ആളെ അറിയുന്നില്ല, അടുത്തുള്ളതായ ശബ്ദം കേൾക്കുന്നില്ല. ക്രമേണ ഈ കഴിവുകളൊക്കെ അടക്കുന്നു അടങ്ങുന്നു ജീവൻ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോകുന്നു. ഈ ഭാവം തന്നെ വരുന്നു ഞാൻ അത്മസ്വരൂപത്തെ അറിയുമ്പോൾ ഈ ഭാവം തന്നെ വരുന്നു ഗവൺമെന്റ്. അപ്പോ ഈ മൂന്നവസ്ഥകളിലും സാക്ഷി മാത്രമാണ് എനിക്ക് വലിയ ഭൂമിയിലെ ശരീരത്തിൽ എന്നും നിറഞ്ഞിരിക്കുന്നു. എങ്കിലും ഈ ശരീരത്തിലാണ് ശരിയായിട്ടുള്ള ബോധം അല്ലെങ്കിൽ അഭിമാനം എന്നുള്ളത് കൊണ്ട് ശരീരത്തിന്റെ ഉള്ളിലാണ് ആത്മാവ് എന്ന് ബോധിക്കുന്നു. ശരീരത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന ശരി അതുകൊണ്ട് പുറമേയില്ലാതെ ഉണ്ടാവുന്നില്ല. ഈ കടത്തെ നോക്കുമ്പോൾ ആ കടാകാശത്തെ മഹാകാശത്ത് നിന്ന് വേർതിരിച്ചറിയുന്നത് എങ്ങനെയാണ്? വാസ്തവത്തിൽ ആകാശം വളരെയായിട്ടുണ്ടോ? വളരെയായിട്ടില്ല. ഇത് തന്നെയാണല്ലോ ഒന്നിനുള്ള ആകാശം അന്യമില്ല. അങ്ങനെയുള്ള ആകാശം ഘടത്തിന്റെ ഉള്ളിലും പ്രകാശിക്കുമ്പോൾ ഘടത്തിൽ കൂടിയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഘടം പരിച്ഛിന്നമായ ഒരു വസ്തുവാണ്. അതുകൊണ്ട് ഘടാന്തരിതമായിരിക്കുന്ന ആകാശവും പരിച്ഛിന്നമാണ് എന്ന് ബോധിക്കുന്നു. ഇതുപോലെ ശരീരത്തിൽ കൂടിയാണ് ആത്മാവിനെ അന്വേഷിക്കുന്നത് എന്നർത്ഥം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ ശരീരത്തിൽ കുടുങ്ങിയതായിട്ട് കാണുന്നു ആത്മാവിനെ. ഇപ്പൊ പരിച്ഛേദം ബോധിക്കുകയാണ് ചെയ്യുന്നത്. പരിച്ഛേദം സംഭവിച്ചിട്ടില്ല, അപരിച്ഛിന്നമാണ് ആത്മാവ് എന്നർത്ഥം. ആ അപരിച്ഛിന്ന ശരീരാദികളെ മറക്കുന്ന സമയത്ത് ആത്മാവിന്റെ അപരിച്ഛിന്ന ഭാവം അല്ലെങ്കിൽ അദ്വൈതമായിരിക്കുന്ന പരമഭാവം ബോധിക്കുകയും ചെയ്യും ആകാതെ എന്നർത്ഥം. ഈ പക്ഷേ ഇന്നില്ലാതെ മാത്രമേ ഉള്ളൂ. ഈ സാധാരണയ്ക്ക് ഈ അവസ്ഥയിലും അവസ്ഥാദൃശ്യങ്ങളിലുമാണ് പ്രജ്ഞ മുഖ്യമായിട്ട് വ്യാപരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ സത്യമായി വിശ്വസിക്കുന്നു. ആത്മാവിനെ അല്ല, ആത്മാവിനെ അറിയുന്നില്ല. ആത്മാവിനുള്ളതായിരിക്കുന്ന വസ്തു ആത്മാവാണ്. ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തതാണ്. ഇല്ലാത്തതിനെയൊക്കെ അറിയുന്ന അതൊക്കെ സത്യമായിട്ട് വിശ്വസിക്കും. ഉള്ളതായിരിക്കുന്ന ആത്മാവിനെ മാത്രം അറിയുന്നില്ല എന്ന് വന്നാൽ അതൊരു വിരോധാഭാസത്തെ, അങ്ങനെയുള്ള വിരോധാഭാസത്തെ സത്യമായിട്ട് നിർത്തുകയാണ് ഈ മായയിലെ ഈ അത്ഭുതകരമായിരിക്കുന്ന പ്രകടഭാവം. അത് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര വിദ്വാനായിട്ടുള്ള ഒരാളെയും ഈ ദൃശ്യങ്ങൾ സത്യമാണ് എന്ന് ബോധിപ്പിക്കുന്നു. പക്ഷെ ജനികമാണ് ജാഗ്രതാവസ്ഥയിൽ സത്യമാണെന്ന് തോന്നുന്നൊക്കെ ആ അവസ്ഥ പോകുന്നവരേ ഉള്ളൂ. പിന്നെ അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അതിൽ സത്യം ഒന്നില്ല. അതുപോലെ സ്വപ്നത്തിലെ ദൃശ്യങ്ങളെയൊക്കെ സ്വപ്നാവസ്ഥയിൽ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ സ്വപ്നത്തിന് വിട്ടു വന്നാൽ ഉണ്ടാവുന്നില്ല എന്നൊക്കെ. അപ്പോ ഇതുപോലെ അപ്പൊ മൂന്നവസ്ഥകൾക്കും സാക്ഷി മാത്രമാണ് ജാഗ്രതയുടെ സ്വപ്നം സൃഷ്ടി. ഈ മൂന്നവസ്ഥകളും അനുഭവിക്കാവട്ടെ, അതിലുള്ള ദൃശ്യങ്ങളെ ോധിക്കാവട്ടെ വിശ്വസിക്കാവട്ടെ ചെയ്യുന്നതിന്റെ ആത്മാവ് മൂന്നവസ്ഥകളിലും ഇതുപോലെ കേവലം സാക്ഷി മാത്രമായിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഈ പ്രത്യേക ആത്മാവ് ശരീരാദികളാവാൻ നയിക്കുക അവരെ സമൂഹം കഴിക്കുന്നില്ല. അപ്പോൾ ദേഹം പ്രാണോ വിദ്രിയാണോ കുഞ്ഞെങ്കിലോ എന്ന് പറഞ്ഞവർ മായാമിയാണോ ഉറങ്ങുന്നത് എന്നും തോന്നിയത് പരമാർത്ഥമാവാൻ ഇല്ല സ്പഷ്ടമാക്കും. ഇങ്ങനെ ഇതിന് മാത്രമല്ല, ഇതിന് മതിവർത്തിച്ചില്ല എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം സാക്ഷി മാത്രം പോയാത്മാവിനുണ്ടോ എന്ന് പറയാം.
సర్వాస్వతాత్వ యావత్ సర్వర్తమానం అని ఎంతత్వరంగం అలాగే ఉన్నాడు ప్రగడీకరుడి రాంతియో భక్తి అద్రయా ముద్రయా తస్మైశ్వరే శ్రీ దక్షిణామూర్తి మాన్యాశ్వరి జంకరాలి మాన్యాశ్వరి జంకరాలి సర్వాస్వతాత్వ ജാങ്കൻ സ്വപ്ന സുഹൃത്തുക്കളാകുന്ന അവസ്ഥകൾ എന്ന വർഷത്തിൽ ബാല്യം പൗഗണ്ഡം കൗമാരം യൗവനം മറ്റു വയസ്സ് വാർത്തകൾ ഇങ്ങനെയുള്ള ദശാവിശേഷങ്ങൾ ഈ ദശാവിശേഷങ്ങളെയും അറിയുന്നു ബാല്യാനുഭാവങ്ങളൊക്കെ മാറി മാറി ബാല്യം മാത്രം ധരിക്കാൻ ഈ ശരീരത്തിലുള്ള കുറച്ച് കഴിയുമ്പോൾ പൗഗണ്ഡം പിന്നീട് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെ ജാങ്കർ സ്വപ്ന സുഹൃത്തുക്കളാകുന്ന അവസ്ഥകൾ മാത്രമാണ് ഇതുപോലെ മാന്യ ബൗഗണ്ഡാദി അവസ്ഥകൾക്കും അല്ലെങ്കിൽ ശാസ്ത്രങ്ങൾക്കും സാക്ഷി മാത്രമാണ് ഈ ബാല്യ ബൗഗണ്ഡാദികളെ ഈ ആത്മാവ് അനുഭവിക്കുന്നില്ല എന്നൊക്കെ.

0: younger sisters of the people I would not have said, okay. Sashi Matanaikum, or Yumari, Vandigo Maradikalavna, the Sahu Shes and Uku Pachmata. In Banano, an English for Okandano, an English, you are worth the Manchu Eskunavi. The poor Mabarichi was a real Sashi. He said, yes, in the Sashi Matanaka. Even another in the Yanipo, Banana, you are on it. ഈ വ്യത്യസ്ത ഭാവങ്ങളൊക്കെ ഈ ജീവന്റെ ബോധത്തിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ശരീരത്തെ അഭിമാനിക്കുമ്പോഴേ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഇപ്പോ ഈ ബാല്യം ബഹുമാനീയ ബലം എന്നീ ദശാവിശേഷങ്ങൾ സാക്ഷി മാത്രത്തിൽ അനുഭവിക്കപ്പെടുന്ന പ്രകാരമാണ് ഇതുപോലെ ഭിന്ന ഭിന്നങ്ങളായിരിക്കുന്ന ശരീരങ്ങൾക്ക് ഈ ആത്മാവ് ഉപജന്മത്തിനും ഈ ജന്മത്തിനും അടുത്തു വരാൻ പോകുന്ന ജന്മത്തിനും സാക്ഷ്യമാക്കുന്നത് ഈ ജന്മങ്ങളെ അല്ലെങ്കിൽ ജനന മരണങ്ങളെ അനുഭവിക്കുന്ന ഒരു ആത്മാർത്ഥം ജന്മാണി ഭാഗങ്ങൾ ശരീരത്തിനെയും ഉണ്ടാകുന്നു. ആ ശരീരത്തെ താനാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ജീവിതം അങ്ങനെ താൻ ജനിച്ചു കഴിഞ്ഞും മരിച്ചു കഴിഞ്ഞും മനുഷ്യനടങ്ങി മൃഗമണിയും അപ്പോഴും ആത്മാവ് സാക്ഷ്യമാക്കുന്നതാണ്. എന്നുകൊണ്ടാണ് കഴിഞ്ഞു പോയതായ ജന്മങ്ങളെയൊക്കെ ബോധിക്കാക്കുക അല്ലെങ്കിൽ കഴിഞ്ഞ ശരീരത്തെ ഓർമ്മിക്കാക്കുക വെച്ചാൽ കർത്തർ ശരീരങ്ങളിലാണ് ജീവന്റെ അഭിമാനം. ഇപ്പോ ഒരു ശരീരം ഒരു മൃഗമായിരുന്നു കാണിച്ചുള്ളൂ. ആ മൃഗത്തിനുള്ള അഭിമാനം ഉണ്ടല്ലോ. ആ മൃഗ ശരീരം പോകുന്നവരെയും ജീവിതത്തിൽ ശരീരം വരുമ്പോൾ ഉണ്ടാവില്ല. അതുകൊണ്ട് പൂർവ്വശരീരത്തിന്റെ സ്മൃതി ഉണ്ടാവാൻ കഴിയാതെ എല്ലാ ശരീരങ്ങളും തന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് ജീവനുള്ളത് കൊണ്ട് ഇനി ആത്മാവിന് എല്ലാത്തിന്റെയും സാക്ഷ്യം പോകും. പക്ഷെ ആത്മബോധം ഇല്ലാത്തത് കൊണ്ട് അത് മറ്റുള്ളവർക്കറിയാൻ കഴിയും. ആത്മബോധം ഉള്ള ആളാണെങ്കിലോ അവർക്കറിയാൻ കഴിയും. ഉദാഹരണത്തിന് ഭദ്രമായിരുന്നു, ഞാൻ മാനവിധി ധരിച്ചപ്പോൾ ഞാൻ പണ്ട് ഭദ്രനായിരുന്നു, ഭദ്രനായിരുന്നു. പിന്നെ ആ മാലിന്യമുള്ളതായ സമ്പർക്കം ഹേതുവായിട്ടാണ് എനിക്ക് മാനായിട്ട് ജനിക്കേണ്ടി വന്നത്. എന്ന ബോധം ശരിക്കും ഉണ്ടായിരുന്നു. എന്താ അങ്ങനെ ഉണ്ടാകാൻ കാരണം നല്ല പ്രശ്നങ്ങളായിരിക്കുമ്പോൾ ഈ ശരീരത്തെ വെച്ചിട്ടാണ് ശരീരമില്ല ജീവനല്ല ശീലം പിന്നെ ആ വൃത്തിയില്ല എന്നുള്ളതായ ചെയ്യാനുള്ള അറിവും അനുഭവവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ ആ അറിവും അനുഭവവും ഒരു ശരീരം വെച്ചാലും ചെയ്യാതെ അറിയാം. കാരണം ശരീരത്തോട് ബന്ധപ്പെട്ടതല്ല അറിവ് ആത്മാ അതുകൊണ്ട് ശരീരം പോകുന്നതിനെ കൊണ്ട് ആ അറിവും ഇല്ലാതെ അതുകൊണ്ടാണ് മാനായിരുന്നു താൻ ചിന്ന ആളായിരുന്നു എന്ന ബോധം അദ്ദേഹത്തിന് നടകൂപരമണി ജീവന്മാരെ നാട് മനുഷ്യന്റെ ശാപം പരിപാലിച്ച വൃക്ഷങ്ങളായിരുന്നു. ആ വൃക്ഷീകരിക്കുമ്പോഴും അവർക്ക് തങ്ങളായിരുന്നു എന്നുള്ള ഓർമ്മയുണ്ട്. ആ വർണ്ണ വസ്ത്രത്തിൽ അവർക്ക് നേരത്തെ ആത്മബോധം ഉണ്ടായിരുന്നുകൊണ്ടല്ല നാട് മനുഷ്യന്റെ അനുഗ്രഹമുണ്ട്. അങ്ങനെ വൃക്ഷങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പൂർവജന്മ സ്മൃതി ഉണ്ടാവട്ടെ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. ആ ശക്തി കൊണ്ടാണ് അവർക്കുണ്ടായത്. ഏതായാലും സ്മരണം ഉണ്ടാവാം ചിലർക്ക് എന്ന് ചുരുക്കത്തിൽ ഈ ഞാൻ ജാഗ്രതയുടെ പ്രത്യേകത എപ്രകാരമാണോ ആത്മാവ് സാക്ഷ്യമാക്കുന്നത് ഈ ജാഗ്രതയോ സ്വപ്നത്തെയോ സുഖിക്കുവാനുള്ള ഈ മൂന്നും കൂടി ചേർന്ന് മായാസ്വപ്നമാണ്. മായാവൃത്തികളാണ് ജാഗ്രതയുടെ പ്രത്യേകത. പിന്നെ അതുപോലെ ബാല്യവുമായി ബന്ധപ്പെട്ടാവശ്യം ഈ ശരീരത്തിലുണ്ടായ മായാവൃത്തികളാണ്. അത് ഇനി ആത്മാവ് അനുഭവിക്കുന്നില്ല. സാക്ഷ്യമാക്കിച്ച് മാത്രമാണ് ഇനി അങ്ങനെ ഇനി അത് തനിക്ക് പ്രക്രി ഇല്ല എന്നൊന്നും വിചാരിച്ചോളൂ എന്നാണ് അതിന് മാറ്റമില്ലാതെ ഉണ്ടാവുന്നത്. ഉദാഹരണത്തിന് ഇത് നമുക്കി സംഘാടിപ്പിക്കുക സംഘാടിപ്പിക്കുകൾക്കൊക്കെ എന്നും അനുഭവമാണ് മാറ്റമില്ല. എന്നും തന്നെ ഇല്ലേ പറഞ്ഞു ഏത് സമയത്താണ് ഇനി അവരുടെ ആ ജീവനം ശരിക്കും അപ്പൊ എന്തായിരുന്നു ശരീരത്തിന് അതാണ് ഇനി അതിന് മാറ്റമേ ഉണ്ടായില്ല പ്രാണിതല്ലേ ഉണ്ടായില്ല വിചാരിക്കുന്നത്. ഈ കേവലം ശ്രദ്ധമായിട്ടുള്ള എന്നാത്തും പോയില്ല ഞങ്ങളെ എപ്പോഴും കൊണ്ടുപോയിരിക്കാന്ന് പറഞ്ഞു ശ്രീകാരം ഇന്ന് മരിച്ചു പിന്നീട് ആരും ജനിച്ചു അന്നില്ല അത് മനസ്സിൽ മരിച്ചു പിന്നെ ജനിച്ചു പറയില്ല ജന്മങ്ങളുണ്ടായിരുന്നു.
1: ഇതിന്റെ ലോകത്തുള്ള

ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ഷൈം ഡോട്ട് ഓർഗ്, ദ നെക്സ്റ്റ് പ്രോഗ്രാം ഇസ് ചാണ്ഡോഗ്യ മനുഷ്യ സ്പിരിച്വൽ ഡിസ്കോഴ്സ് ഇൻ മലയാളം, പ്രസന്റഡ് ബൈ കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമശിവായ.

ഏകമേവ അദ്വിതീയം ആ ഭാഗത്തിലാണ് വ്യാഖ്യാനം ചെയ്ത് അദ്വിതീയം നാശദ്വിതീയം വസ്തുന്തരം വിദ്യദേവിച്ച അദ്വിതീയം സതേവ ഇതമഗ്രാസീത് ഏകമേവ അദ്വിതീയം ഈ വാക്യത്തിനാണ് ഒരു ഭാഷകാരൻ വിശദീകരിക്കുന്നത്. അതിന് ദൃഷ്ടാന്തമായി സുഷുതിയെ പറഞ്ഞു. അതിൽ സത് സത് അസ്തിത്വമ ഇത് ജാഗ്രത അനുഭവത്തിൽ സദാ അനുഭവപ്പെടുന്ന ഒന്നാണ് ഈ അസ്തിത്വം. ഈ അസ്തിത്വത്തെ സംബന്ധിച്ച് അദ്വൈത പറയുന്ന എന്താണ്? എല്ലാം ഈ അസ്തിത്വത്തിൽ അധിഷ്ഠിതമാണ്. പ്രപഞ്ച കാരണം തന്നെ ഈ അസ്തിത്വമാണ്. അതിൽ നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്നു, അതിനെ ആശ്രയിച്ച് സ്ഥിതി ചെയ്യുന്നു. ഇത് അദ്വൈതിയുടെ കാഴ്ചപ്പാട്. മറ്റ് ആസ്തികന്മാർ ഇവിടെ പറയുന്നത് ന്യായ വൈശേഷിക പക്ഷം, അവരെ ഒരുമിച്ച് പറയും. ഭൂതമനും പ്രണാദും അവരുടെ അനുയായികൾ. ചിലപ്പോൾ അവരെ വൈശേഷികരെന്ന് പറയും, ചിലപ്പോൾ അവരെ നൈയായികരെന്ന് പറയും. രണ്ടു പറഞ്ഞാലും ഒരു വോട്ട് ചെയ്യുന്നു. പിന്നെ രണ്ടുപേരുടെയും ചിന്താഗതിയിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല. രണ്ടു കൂട്ടരും ഈ പ്രപഞ്ചത്തെ വിശകലനം ചെയ്ത് പഠിച്ചിട്ടുള്ളവരാണ്, വസ്തുനിഷ്ഠമായി പഠിച്ചവരാണ്. ഈ പ്രപഞ്ചം എന്താണ് എന്ന് പറഞ്ഞു. ദ്രവ്യം, ഗുണം, കർമ്മം, മുഖ്യമായിട്ട് ഈ മൂന്ന് കാര്യം ഇതാണ് ഈ പ്രപഞ്ചം. ദ്രവ്യം, പൃഥ്വി തുടങ്ങിയ പദാർത്ഥങ്ങൾ ദ്രവ്യമാണ്. അതിനുള്ള രൂപം, രസം, ഗന്ധം, ഗുണമാണ്. ചലനം, കർമ്മമാണ്. ഇതാണ് ഈ പ്രപഞ്ചത്തിലെ മുഖ്യമായ ഭാഗം. ഇതിൽ പ്രപഞ്ചത്തിൻ്റെ മിക്കവാറും എല്ലാ ഘടകങ്ങളും അന്തർഭവിക്കുന്നു. ഇക്കാര്യത്തിൽ രണ്ടു കൂട്ടർ, ഗൗതമിൻ്റെ അനുയായികളും കണാദിൻ്റെ അനുയായികളും ഒരേ അഭിപ്രായക്കാരാണ്. അവർ സത്തയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അവർ പറയുന്ന എന്താണ്? സത്ത എന്ന് പറയുന്നത് ദ്രവ്യം, ഗുണം, കർമ്മം, ഈ മൂന്ന് വസ്തുക്കളുടെ സ്ഥിതി എന്ന ഒന്നാണ്. പിന്നെ ഒരു സമവായ സംബന്ധം എന്ന് പറഞ്ഞൊരു സംബന്ധത്തെ സ്വീകരിക്കുന്നു. ദ്രവ്യഗുണകർമ്മങ്ങളിൽ സത്ത സ്ഥിതി ചെയ്യുന്നു. അത് മറ്റുള്ള പദാർത്ഥങ്ങളുമായിട്ടാണ് ബന്ധമുള്ളത്. വാസ്തവത്തിൽ നേരിട്ട് സ്ഥിതി ചെയ്യുന്നത് ദ്രവ്യഗുണകർമ്മങ്ങളിലാണ് എന്ന് അവർ പറയുന്നു. ഇപ്പം അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ അതിന് കേവലം വിശ്വാസത്തിൻ്റെ പേര് സ്വീകരിക്കുന്നുള്ളൂ. മറ്റ് ആധ്യാത്മികമായ ഏത് വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞാലും ഞാൻ പറയും, നമ്മൾ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ, ഇന്ന സാധനം ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഫലമുണ്ടാവും. അപ്പം ഫലം സാധനം ചെയ്താലേ ഫലമുണ്ടാവും. അപ്പം അതുവരെ അത് വിശ്വസിക്കേണ്ടി വരും, വിശ്വസിച്ച് ചെയ്യേണ്ടി വരും. ആധ്യാത്മികമായ എല്ലാ സമ്പ്രദായത്തിലും അതാണ്. ആദ്യം ഫലം കിട്ടിയതിന് ശേഷം പിന്നെ സാധനം അത് സാധ്യമാണ്. ആദ്യ സാധന പിന്നെ ഫലം. അപ്പോൾ സാധനയിൽ ഫലത്തെ പ്രതീക്ഷിക്കേണ്ടി വരും. പ്രതീക്ഷിക്കണമെങ്കിലോ വിശ്വാസം, അതിനെത്തന്നെ ശ്രദ്ധയെന്ന് പറയും. ഇവിടെ തത്വചിന്തയെ സംബന്ധിച്ച് അങ്ങനെയാണ്. വിശ്വാസത്തെ എന്നെ ആശ്രയിച്ചിരിക്കുന്നത് കേവലം വിവേകത്തെയാണ്. പറയുന്നു സത്ത, സത്തയിലാണ് സർവം അധിഷ്ഠിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആർക്കും ചോദ്യം ചെയ്യാം, എന്നും അത് ചോദ്യം ചെയ്യും. അത് മുമ്പ് ചോദ്യം ചെയ്തവരാണ് വൈശേഷികന്മാർ. ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് കൂട്ടർ: ന്യായ വൈശേഷികന്മാർ, ബൗദ്ധന്മാർ, മീമാംസ. ഒരു മൂന്ന് പേരും ഈ പറയുന്ന അദ്വൈതി പറയുന്നതിനങ്ങോട്ട് സ്വീകരിക്കാൻ പ്രയാസമുള്ളവരാണ്, അല്ലെങ്കിൽ അദ്വൈതി പറഞ്ഞ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ളവരല്ല. ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതത്തിന് മുമ്പ് തന്നെ ശരിക്കും വളർച്ച പ്രാപിച്ച ദർശനങ്ങളാണിത് മൂന്നും. മീമാംസകരും
ന്യായവൈശേഷികരും ബൗദ്ധന്മാരും. അപ്പൊ അവർക്ക് ഇതിനെക്കുറിച്ച് മുമ്പ് തന്നെ പല കാഴ്ചപ്പാടുകളും ഉണ്ടായി. ഒരു ആചാര്യനൊരു കാഴ്ചപ്പാടിനെ അവതരിപ്പിക്കുന്നു, പിന്നെ അതിനെ പിന്തുടരാൻ കുറച്ചു പേര് വരും. അപ്പോൾ അത് സമ്പ്രദായമാണ്, മീമാംസ സമ്പ്രദായം, ന്യായവൈശേഷിക സമ്പ്രദായം, ബൗദ്ധ സമ്പ്രദായം. ഈ സമ്പ്രദായങ്ങളെല്ലാം ശങ്കരാചാര്യരുടെ അദ്വൈതത്തിന് മുമ്പ് നിലനിന്നിരുന്നു. അപ്പം അതിന് അവരീ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശങ്കരാചാര്യരവിടെ ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ്. എന്താണ് സത്തിലാണ് സർവവും സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരത് ചോദ്യം ചെയ്യുന്നുകൊണ്ട് ഓരോരുത്തരും ഓരോ സമ്പ്രദായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇല്ല, ചിന്തകൾ സാമ്പ്രദായികമാണ്. അപ്പം അവർക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളിങ്ങനെയാണ് പഠിച്ചത്, അതങ്ങനെ മാറ്റാൻ കഴിയും, ഞങ്ങൾ പഠിച്ചത് അങ്ങനെ മാറി ചിന്തിക്കും എന്നവർ ചിന്തിക്കും. അവർ ചോദ്യം ചെയ്യും, അപ്പോൾ അതിന് സമാധാനം പറയും. ഇത് പഴയകാലത്ത് നടന്നിരുന്നു, ഇന്നങ്ങനെയല്ല. ഇന്ന് പുതിയ ശാസ്ത്രങ്ങളായി, പുതിയ ചിന്താഗതിയായി. അപ്പോൾ അവിടെ നമ്മളിത് പറയുമ്പോൾ അതിനും ചിന്തിക്കുന്നവർ ചോദ്യം ചെയ്യും, അതെങ്ങനെ സംഭവിക്കും, സത്ത് അങ്ങനെ സർവത്തിനും ആധാരമോ അത് മറ്റൊന്നായിക്കൂടെ, ആ രീതിയിൽ നിന്നും ചിന്ത വരാം, ചോദ്യം വരാം. ഈ പറയുന്നതിന് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളവരിന്നുമുണ്ട്. അതിനുള്ള ഒരു പ്രത്യേകത, ഇന്നിപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ആധുനികമായി ചിന്തിക്കുന്നവരും ഈ വൈശേഷികൻ, ബൗദ്ധൻ, മീമാംസകൻ, പ്രധാനമായിട്ടും ഈ മൂന്ന് കൂട്ടരാണ് ശങ്കരാചാര്യരുടെ എതിരാളികൾ. മറ്റുള്ളവരെല്ലാം അത് കഴിഞ്ഞേ വരണം. ഈ മൂന്ന് കൂട്ടരും അവതരിപ്പിച്ച ചിന്താഗതിയിൽ നിന്നും അപ്പുറമൊന്നും ഇന്ന് ആർക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് ചിന്തിക്കുന്നവരും ഇതിനകത്തൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പുതിയ ചിന്തകന്മാർക്കൊന്നും ഇത് കടന്ന് ചിന്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലേതിലെങ്കിലും ഒന്നിലായിരിക്കും, അല്ലെങ്കിൽ ചാർവാകനോ അതുപോലെ മറ്റാരെങ്കിലും ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ചർച്ചയ്ക്ക് ഇന്നും പ്രസക്തിയുണ്ട്. കാരണം അദ്വൈതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കേവല ശ്രദ്ധ കൊണ്ട് അതിനെ സ്വീകരിക്കാത്ത ഒരു മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങളും വരും, വികല്പങ്ങൾ വരും. അതെങ്ങനെ സാധ്യമാകും? അതിൻ്റെ സമാധാനങ്ങളെല്ലാം ഈ ചർച്ചയിലൂടെ കിട്ടും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വളരെ അസംസ്കൃതമായി, മുമ്പ് അവർ ചിന്തിച്ചത് വളരെ സംസ്കൃതമാണ്. കാരണം അവർക്കൊരു ചിന്താ പദ്ധതി ഉണ്ടായിരുന്നു. വിശേഷികനായാലും ബൗദ്ധനായാലും മീമാംസകരായാലും അവരൊരു സമ്പ്രദായത്തെ പിന്തുടരുന്നു. സമ്പ്രദായത്തെ പിന്തുടരുക എന്ന് പറയുമ്പോൾ അതിനനേകം ആചാര്യന്മാരുണ്ടായിട്ടുണ്ട്. അശിഷ്യ പരമ്പരയിൽ ഇതിനെക്കുറിച്ച് വളരെ ചിന്തകൾ നടന്നു. അപ്പം അതിൽ നിന്ന് പല സിദ്ധാന്തങ്ങളും അവർ സ്വരൂപിച്ചിട്ടുണ്ട്. അതാണ് സംസ്കൃതമായ ചിന്തയെന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ കടന്നു

അത് അകാരണമാണ്, ഇനി അതാണ് എന്ന് പറയുന്നത്. വ്രതാദി കാര്യങ്ങളെല്ലാം അതുപോലെ അതിൻ്റെ കാരണമാണ്. പാത്രങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതുപോലെ അതിൻ്റെ കാരണമാണ്. അങ്ങനെ കാര്യകാരണ ബദ്ധമായി ചിന്തിച്ചാണ് സർവവും പരമകാരണമാണ്, സർവവും സത്താണ്. അത്രമാത്രം വൈശേഷികത്തിയിട്ടില്ല. അതുകൊണ്ട് രണ്ടും കൂടെ പറയുന്നത് ഇവരെ ഞാൻ പറയുന്ന സിദ്ധാന്തം പേരെയാണ്. ഞാൻ പറയുന്ന എന്താണ്, ഇതിപ്പോ സത്താണ്, ഇത് ഇങ്ങനെ ആകുന്നതിന് മുമ്പ് സത്തായിരുന്നു, സർവവും സത്താണ്. വൈശേഷികൻ എന്താ പറയുന്നത്, ഇത് സത്താണ് സംബന്ധിച്ചു, പക്ഷെ സൃഷ്ടിക്കുന്ന മുമ്പ് ഇത് സത്തായിരുന്നില്ല, ആയിരുന്നെങ്കിൽ ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. തത്ര ഹേതസ്മിൻ പ്രാഗുപത്തേർ വസ്തു നിരൂപണേ ഏകേ വൈനാശിക ആഹു. ഇനി മറ്റു ചിലർ ഏകേ അന്യർ വൈനാശികന്മാരുണ്ട്, ശൂന്യവാദികളാണ് വൈനാശികൻ എന്ന് പറയുന്നത്. ഭാഷകാരം പറയും മഹാവൈനാശികന്മാർ. രണ്ടർത്ഥത്തിനുമാണ് വൈനാശികൻ എന്ന് പറയുന്നത്, മഹാനാശങ്ങൾ എന്നുള്ള അർത്ഥത്തിനുമാണ്. എത്ര പറഞ്ഞാലും കാര്യം മനസ്സിലാകത്തില്ല. അങ്ങനെ പ്രാഗുത്പത്തേഹേ വസ്തു നിരൂപണേ, സൃഷ്ടിക്കുന്ന എന്താണ്, അതിനെക്കുറിച്ചുള്ള നിരൂപണത്തിൽ അവരുടെ അഭിപ്രായം. വസ്തു നിരൂപയന്തോ അസത് അഭാവമാത്രം പ്രാഗുത്പത്തേഹേ ഇതം ജഗത് ഏകമേവ അഗ്രേ അദ്വിതീയം ആസീതിരി. കാരണം അടുത്തുകൂടെ പറയുന്നുണ്ട് അസദേവി ഇതം അഗ്ര ആസീ, ഇത് അസത്തായിരുന്നു, അതിനാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. അവരും ചിന്തിക്കുന്നുണ്ട് എന്താണ് ഈ പ്രപഞ്ചം, എന്താണ് പ്രപഞ്ചത്തിന്റെ കാരണം. ഇവിടെ ഭാഷ്യകാരം പറയുന്നു ഇത് സത്താണ്, ഇതിന്റെ കാരണം സത്താണ്. അവരെന്താണ് പറയുന്നത്, ഇത് അസത്താണ്. അസത് എന്ന് പറഞ്ഞാൽ എന്താ, കേവലം അഭാവം എന്നാണ് അവർ പറയുന്നത്. വ്യത്യാസം, വൈശേഷികന്മാർ പറയുന്നതിന് വ്യത്യാസം. വൈശേഷികന്മാർ പറയുന്ന എന്താണ്, സത്ത് അസത്ത് രണ്ടുമുണ്ട്. ഈ കാര്യം ഇപ്പോൾ ഇത് സത്താണ്, ഇതുണ്ടാകുന്നതിന് മുമ്പ് അസത്താണ്. ഇവരതന്നെ പറയുന്നത് കേവലം അസത്ത് മാത്രം, സർവവും അസത്താണ്. പിന്നെ ഇതൊക്കെ കാണുന്നതോ അത് ഭ്രാന്തി, അത് അദ്വൈതിയെ പോലെയാണ് സ്വീകരിക്കുന്നത്. സമ്പ്രതി എന്നവർ പറയുന്നു ഭ്രാന്തിയാണ്. പിന്നെയോ എവിടെയായി ഭ്രാന്തി, ശൂന്യത അഭാവത്തിൽ. അതെന്തഭാവമാണ്, ഒരു വസ്തു ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ അഭാവത്തെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ പുസ്തകമായിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞാൽ ഈ പുസ്തകം ഇവിടെ കാണത്തില്ല, നമ്മൾ പറയും ഈ പുസ്തകത്തിന്റെ അഭാവം ഉണ്ടെന്ന്. അത് പുസ്തകം ഉള്ളതുകൊണ്ട് അത് പറയാൻ കഴിയുന്നു. പ്രതിയോഗി ഉണ്ടെങ്കിലേ അഭാവത്തെ കുറിച്ച് പറയാൻ പറ്റും. പുസ്തകത്തിന്റെ അഭാവത്തിന് പ്രതിയോഗി പുസ്തകമാണ്. ആ പ്രതിയോഗി എന്താണ്, അഭാവം എന്റെ സത്താണ്. പ്രതിയോഗിക അഭാവം, അതാണ് വൈശേഷികന്മാരും മറ്റും പറയുന്നത്. അഭാവമുണ്ട്, പക്ഷെ അതിനൊരു പ്രതിയോഗിയുണ്ട്. അതുകൊണ്ട് സർവത്ര അഭാവം എന്നവർക്ക് പറയാൻ പറ്റത്തില്ല. സൃഷ്ടിക്കുന്ന മുമ്പ് അഭാവം ഉണ്ടായിരുന്നു, സൃഷ്ടിയിൽ ഭാവമായി, അതെന്താണ് സത്താണ്. സൃഷ്ടിക്കുന്ന മുമ്പ് അഭാവമാണ്. പക്ഷെ വൈനാശികന്മാര് ബൗദ്ധന്മാർ പറയുന്നത് അങ്ങനെയാണ്. അവർ പറയുന്നത് പ്രതിയോഗി സത്തല്ല, അതും അഭാവമാണ്. അവരുദാഹരണം പറയുന്നത് ശശവിഷാണം നാസ്തി, ശശവിഷാണം ഇല്ല, ഇല്ല എന്ന് പറഞ്ഞ അഭാവം. എന്തില്ല എന്ന് പറഞ്ഞു ശശവിഷാണം. അപ്പൊ ശശവിഷാണം എന്താ, അതും ഇല്ലാത്തതാണ്. അപ്പോ ശശവിഷാണം നാസ്തി എന്ന് പറയുമ്പോൾ അവിടെ നാസ്തി ഇല്ലായ്മയുടെ പ്രതിയോഗിയായിരിക്കുന്ന എന്താണ്, അതും ഇല്ലായ്മ തന്നെയാണ്. അതുപോലെയാണ് ഈ പ്രപഞ്ചം ശശവിഷാണം നാസ്തി എന്ന് പറയുന്നത് പോലെ. എന്നാലും ഇതെല്ലാം അനുഭവപ്പെടുന്നു, അത് സമൃദ്ധി ഭ്രാന്തി. അതാണ് അസത് അഭാവം മാത്രം പ്രാഗുപത്തേ, അത് പറയുന്നു സൃഷ്ടിക്കുന്നുണ്ട് കേവലം അഭാവം മാത്രം.

0: ഇതം ജഗത് ഏകമേവ അഗ്രെ അദ്വിതീയമാസീ അസത്തായിരുന്നു. അതാണ് അവർ പറയുന്നത്. സദ് അഭാവമാത്രം ഹി പ്രാകൃത്വത്തെ ഹി തത്വം കൽപ്പയന്തി ബൗദ്ധാഹ. സദ് അഭാവം, അതാണ് അവർ പറയുന്നത്. എന്ന് വിചാരിച്ച് സത്വമുണ്ടോ? തത്വമില്ല. സദാഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ശശവിഷാണം നാസ്തി എന്ന് പറയുന്നത്. ശശവിഷാണം നാസ്തി എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന ശശവിഷാണം ഇല്ലെന്നാണോ? അല്ല, ഇല്ലാത്ത ശശവിഷാണം ഇല്ലെന്നാണ്. അതുപോലെ ഇല്ലാത്ത കാര്യത്തിൻ്റെ അഭാവമാണ് ഉത്പത്തിക്കുന്നത്, ഉള്ള കാര്യത്തിൻ്റെ അഭാവമാണ്. നദോ സത് പ്രതിദ്വന്ദ്വി വസ്തുന്തരമിച്ഛന്തി.
1: Om Namah Shivaya. Dear users of Shaivam.org, we are very much delighted to let you all know that due to the shower of grace from Almighty Lord Shiva and the continuous support from esteemed users like you, our Shaivam.org website had passed 26 successful years of service in the world of Shaivam, and it is all set to sustain the same with lot more new features in the forthcoming years as well. Adding to that, like one more diamond embedded to the golden crown, we are pleased to inform the existence of a new radio, Shiva Tattvam, specifically designed to telecast Shaiva discourses. It's a humble request to you to listen that as well and extend your support. Now you can listen all the Shaiva discourses being scheduled in Shaiva Lahari and Thiruneriya Tamilosi radios in Shiva Tattvam radio only. Thanks for your esteemed support. ഓം നമ ശിവായ.

പോയ ബോധന രാമൻ ദേവരികൃതാവിശ്വരാമ്രോവാഗാരവത്യേതം സന്തം ഭീരാനാഗതം ഉപാധമനോബദ്ധം നിഘാതം വൈരം സാമ്യം വരവിതാമകൃതം സഹേതുമന്ത്രാശ്വരിഭന്തോ സത്യാഗ്രഹ സായകാ

ശത്രോരോജസ്തമേതാവാതോ വനസ്പതിക്ഷാൻ മനസ്സോ ദേവാ പത്മാഹം ദേവം ജപോ.

ഏവാമേ വരണോ മണിക്കേക്കും ഭോജനം നിരക്ഷതുമേതാമാസമുക്ഷതയതാമാനക്കുമാ യഥാ ഇതോ സ്വാമതി തേമ സുമക്ഷേതായുധാ ഏവാമേ വരണോ മണിക്കേക്കും ഭോജനം നിരക്ഷതുമേതാമാസമുക്ഷതയതാമാനക്കുമാ യഥാ ഇതോ നിഹോത്രേ വരണോ മണിക്കേക്കും

ശ്രോജിസ്തരുണേവാനപ്പതുണസ്യേവാനാഹ നരസ്യ ബന്ധൂനം അമർശേഖരപദാരേ

ചിരം വയം നിഷ്ഠം പ്രാണോ ജനാതോ ചിരമസ്മാരമദ്രം നമസ്മാരമഭ്യഷാം നിഷ്വാപൃതനാരാണേ ഇരമാഷ്യായ്യാവശ്യാണമായ പ്രാണമായ പാദയാമേ